കൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നു താളടും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ.

0: റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ രണ്ട് തുള്ളിയായ ഒപി വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോൾ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടക

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: കവികളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

0: മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. മൺസൂൺ ടെയിൽസിൽ ഇന്ന് കേൾക്കാം MT വാസുദേവൻ നായരുടെ കർക്കിടകം. അവതരണം അനഘ PS.
1: മിഥുനം കർക്കിടകം കാലത്തെ മഴ അമ്മയെ പോലെയാണ്, ഓർക്കാതിരിക്കുമ്പോഴാണ്, നല്ല നേരമാണെന്ന് വിചാരിച്ച് അടുക്കുമ്പോഴാണ് പൊട്ടിച്ചാടുക. ഇടിയും മഴയും തുടങ്ങിയാൽ സ്കൂളിൽ വരുന്നതും പോകുന്നതും മാത്രമല്ല വിഷമം, വിശപ്പും. രാവിലെ കഞ്ഞി കുടിച്ച് സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാലേ വല്ലതും കഴിക്കൂ. അച്ഛൻ്റെ മണി ഓർഡർ വന്ന ഉടനെ 3-4 ദിവസം എല്ലാ മാസവും 2 അണ വീതം തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നുമില്ല. 1 മണി അടിച്ചാൽ ഞങ്ങൾ കുറേ പേർ മാരാരുടെ ഹോട്ടലിൻ്റെ പിന്നിൽ പോയി വെള്ളം കുടിക്കും. ഊണും ചായയും കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി മാരാർ അവിടെ വലിയ ഇഡലിപ്പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും, വലിയ ഓട്ട് ഗ്ലാസ്സും. മഴക്കാലം വന്നാൽ വിശപ്പ് മാത്രമേയുള്ളൂ, ദാഹമില്ല. 4 നാഴിക നടന്ന് സ്കൂളിലെത്തുമ്പോഴേക്ക് തന്നെ വിശപ്പ് തുടങ്ങും. 4-ാമത്തെ പിരീഡ് ആകുമ്പോഴേക്ക് വിശപ്പ് തീ പോലെ ആളിപ്പടരുകയായിരിക്കും. ആ സമയത്താണ് മതിലിനപ്പുറം

ദൂരമുള്ള ഹോട്ടലിന്റെ അടുക്കളയിൽ നിന്ന് വറുത്തിടുന്ന മണം വരിക. ബെല്ലടിച്ചാൽ അധികം പേരും മതിൽ ചാടി മാരാരുടെ ഹോട്ടലിലേക്ക് കടക്കുന്നു. ചിലർ രാവിലെ ചോറ്റുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളവരാണ്. ചിലർ കാശുകൊടുത്ത് ഊണ് കഴിക്കുന്നവരാണ്. സ്കൂൾ കുട്ടികൾക്ക് മാരാർ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്ക് 6 അണയാണ്, പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് 5 അണ മതി. കല്ലടത്തുരുത്തിൽ നിന്ന് വരുന്ന രംഗൻ, കുറ്റിപ്പാലക്കാരൻ ശിവദാസൻ, വിളക്കത്ര ഗോവിന്ദൻ, ഞാൻ, ഞങ്ങൾ 4 പേരുമാണ് വെള്ളം കുടിച്ചു പോരുന്നവർ. ഓ, മുഹമ്മദും. പി മുഹമ്മദും ചന്തപ്പടിക്കലെ ചായപ്പീടികയിൽ നിന്ന് ചായ കുടിക്കുകയാണത്രേ പതിവ്. ഉച്ച കഴിയുമ്പോഴേക്ക് വിശപ്പ് ചത്തു കഴിയും, പിന്നെ ഒന്നും വേണ്ട. 4 മണിവരെ ഇരിക്കാൻ വിഷമമില്ല, ശവം പോലെ. അത് കഴിഞ്ഞ് മടക്കയാത്രയിലാണ് വീണ്ടും വിശപ്പ് വരുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നാൽ കൂട്ടാൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാം. ഗോവിന്ദനും ഞാനും ഒരുമിച്ചാണ് മടക്കം. മഴക്കാലത്ത് കുന്നിറങ്ങുമ്പോഴേക്ക് നനഞ്ഞു കഴിയും. എങ്ങനെ കുട പിടിച്ചാലും കാറ്റിൻ്റെ കൂടെ വെള്ളം ഒളിച്ചു കടക്കും. രംഗൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ബീഡി കാണും. തണുപ്പത്ത് ഒരു പുകവിട്ടാലത്ത് രസം രംഗൻ വർണ്ണിക്കുമ്പോഴെല്ലാം കൊതി തോന്നാറുള്ളതാണ്. തെറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, കാരണം ഞാൻ തെക്കേപ്പാട്ടെ അമ്മാളും അമ്മയുടെ മകനാണ്. കാശും പണവും ഇല്ലെങ്കിലും അയമ്മയുടെ കുട്ടികളൊക്കെ നല്ല സ്വഭാവമാണെന്ന് പറയാത്ത നാട്ടുകാരില്ലത്രേ. അമ്മ തന്നെയാണ് ഈ വിവരം വീട്ടിൽ ഇടയ്ക്കിടെ പറയുന്നത്. രംഗൻ പിരിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ 2 നാഴിക എൻ്റെ കൂടെയുണ്ട്. ഗോവിന്ദൻ ഉരുണ്ട് തടിച്ചിട്ടാണ്, മുണ്ടും ഷർട്ടുമാണ്. ട്രൗസർ ഇട്ട് വരുന്നവർ ക്ലാസ്സിൽ കുറച്ചേയുള്ളൂ, അതിലൊരാളാണ് ഞാൻ. കുടക്കല്ലിൻ്റെ സമീപത്ത് വെച്ച് ഗോവിന്ദൻ വഴിതെറ്റും, പിന്നെ തനിച്ചാണ് നടത്തം. അപ്പോൾ അടുക്കളയിൽ ഉറിയിൽ അടച്ചു വെച്ചിട്ടുള്ള കഞ്ഞിയെപ്പറ്റി ആലോചിച്ചാൽ മതി, നടത്തത്തിന് വേഗം കൂടും. കൂട്ടാൻ എന്തായിരിക്കും, ചക്കയോ കായയോ? കയ്യാലയുടെ പിറകിലെ പ്ലാവിൻ്റെ ചക്കയാണെങ്കിൽ വെണ്ണ പോലെ ഇരിക്കും, അത്ര സ്വാദാണ്. കാലത്താരംഭിച്ച മഴ സ്കൂൾ വിട്ടിട്ടും അവസാനിച്ചിരുന്നില്ല. നനഞ്ഞ ട്രൗസറിൻ്റെ അറ്റം പിഴിഞ്ഞു കളഞ്ഞാണ് അന്ന് ക്ലാസ്സിൽ കയറിയിരുന്നത്. ഉച്ചയായപ്പോഴേക്ക് ഷർട്ടും ട്രൗസറും ഒരുവിധം ഉണങ്ങി, വയറ് വേദനിക്കുന്ന പോലെ തോന്നി. വൈകുന്നേരത്തെ മഴയത്ത് നടക്കാൻ സാരമില്ല, വെള്ളം തട്ടി തെറിപ്പിച്ചുകൊണ്ട് ഉല്ലാസത്തിലാണ് യാത്ര. ആകെ നനഞ്ഞു കുതിർന്നാണ് വീട്ടിൽ ചെന്ന് കയറിയത്. കുട കോലായിൽ വെച്ച് ഉമ്മറത്തെ ചാരുപടിമേൽ കറുത്ത റബ്ബർ കഷ്ണം കൊണ്ട് കെട്ടിയ പുസ്തക കെട്ടിട്ട് അകത്തേക്ക് കടന്നപ്പോൾ പതിവ് പോലെ വിളിച്ചു, അമ്മേ. മീനാക്ഷി എടുത്തിയുടെ ശബ്ദം കേട്ടു. അമ്മ തെക്കയിലേക്ക് പോയതാ. അമ്മയാണ് വിളമ്പിത്തരിക പതിവ്. മീനാക്ഷിയെടുത്തി വിളമ്പുന്നത് എനിക്കിഷ്ടമല്ല. മീനാക്ഷിയെടുത്തി കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. കുറേ കാലമായി അമ്മയെ സഹായിക്കാൻ നിൽക്കുകയാണ്. ചെറിയമ്മയ്ക്ക് അതിൽ ദേഷ്യമുണ്ട്. അമ്മ പറയും, ഇല്ലാഞ്ഞിട്ടല്ലേ അവളുടെ, ഇവിടെ നെല്ലും പണവും നിറഞ്ഞിരിക്കല്ലേ എന്നാണ് ചെറിയമ്മ പരിഹാസത്തിൽ പറയുന്നത്. 4 ആൾക്ക് തിന്നാനുള്ളത് ആ ജന്തുവിന് ഒറ്റയ്ക്ക് വേണമെന്നാണ് ചെറിയമ്മ പറയാറുള്ളത്. മീനാക്ഷിയെടുത്തി കേൾക്കാതെ കണ്ടാലത് തോന്നുകയും ചെയ്യും. തടിച്ച് പൊക്കത്തിലുള്ള സ്ത്രീ, പല്ല് പൊന്തിയിട്ടുണ്ട്. അവർ ബ്ലൗസ് ഇടില്ല, ബോഡിയും ഇടില്ല. പുറത്തു പോകുമ്പോൾ ഒരു തോർത്തെടുത്ത് ചുമലിലിടും. അടുത്തു വരുമ്പോൾ സദാ അടച്ചിടാറുള്ള ശാക്തേയം കഴിക്കുന്ന കുട്ടിയറയുടെ വാതിൽ തുറന്ന അലത്തെ മണമാണ്. കഞ്ഞിക്കിണ്ണം വയ്ക്കുമ്പോൾ മീനാക്ഷിയെടുത്തി എന്തെങ്കിലും പറയും, അപ്പോൾ തുപ്പൽ തെറിക്കുമെന്നാണ് എൻ്റെ ഭയം. അവർ വിളമ്പിയാൽ മനസ്സിലാ മനസ്സോടെയാണ് കഴിക്കേണ്ടി വരിക. ഷർട്ടഴിച്ച് തെക്കിനിയിൽ കെട്ടിയ മുളയിൽ നിവർത്തിയിട്ട് തിരിഞ്ഞപ്പോൾ ചെറിയമ്മയുടെ നാമജപം കേട്ടു. ചെറിയമ്മ കുളിച്ചു വരികയാണ്. മഴക്കാലമായാലും 3 നേരം കുളിക്കും, എന്നാലും ശരീരം എപ്പോഴും എരിയുകയാണെന്നാണ് പറയുന്നത്. ചെറിയച്ഛൻ്റെ മരുമകൻ മാരണം ചെയ്തിട്ടാണ് ഈ എരിച്ചിൽ മാറാത്തത്. കിഴക്കേ ജനലിനടുത്ത് തൂക്കിയിട്ട ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മമെടുത്ത് മച്ചിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുത് ചെറിയമ്മ ഈറൻ മാറ്റാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എടുത്തു ചെറിയമ്മേ? ആവോ. അടുക്കളത്തളത്തിൽ ചെന്നപ്പോൾ മീനാക്ഷിയെടുത്തിയിരുന്ന് വാഴക്കിഴങ്ങ് ചെത്തുകയാണ്. ഉച്ചക്കും വാഴക്കിഴങ്ങായിരുന്നു. ആവോ, വാഴക്കിഴങ്ങിൻ്റെ ഉപ്പ്

കൽക്കരി പുരട്ടുന്നതിന് മുമ്പേ വറുത്തു പൊടിച്ച അരി വിതരണം, എന്നാലേ സ്വാദുള്ളൂ. പലകയെടുത്തിട്ടിരുന്ന് തെല്ലരിശത്തോടെ പറഞ്ഞു, കഞ്ഞി എടുത്തു വെക്കൂ മീനാക്ഷി എടുത്തി. വാഴക്കിഴങ്ങ് നുറുക്കുന്നതിനിടയിൽ തല ഉയർത്താതെ തന്നെ മീനാക്ഷി എടുത്തി പറഞ്ഞു, കഞ്ഞി ഇന്ന് പൂച്ച തട്ടി മറിച്ചുപോയി കുട്ടിയെ. സങ്കടമായിരുന്നില്ല അപ്പോൾ, അവരെ കൊല്ലാനുള്ള ദേഷ്യം. എത്ര എളുപ്പത്തിൽ പറഞ്ഞു കഞ്ഞി പൂച്ച തട്ടി മറിച്ചുപോയെന്ന്. മുഖത്ത് നോക്കാതെ മീനാക്ഷി എടുത്തി പറഞ്ഞു, കുട്ടി പോയി കുളിച്ചു വന്നോ, അരി വാർക്കണേന് മുമ്പേ ഇത്തിരി മുക്കിത്തരാം. കൊയ്ത്തുകാലത്ത് മാത്രം പതിവുള്ളതാണത്. വൈകുന്നേരം അരി വാർക്കുന്നതിന് മുമ്പായി കിണ്ണത്തിലേക്ക് കഞ്ഞി മുക്കിയെടുക്കുന്നു. അശ്രീകരമാണ് ആ സമ്പ്രദായമെന്നാണ് അമ്മ പറയാറുള്ളത്. ചെറിയമ്മ ചന്ദ്രനും കമലത്തിനും വേണ്ടി തുടങ്ങി വെച്ചതാണ്. വേണോ എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ പറയില്ല. അശ്രീകരമായ പ്രവൃത്തി സ്വഭാവഗുണമുള്ള ഞാൻ ചെയ്യുകയോ? രണ്ടു കുട്ടികളെ ഞാനും വളർത്തിയിട്ടുണ്ടല്ലോ, അവരെ കണ്ടു പഠിക്കട്ടെ എന്ന് അമ്മയ്ക്ക് പറയാൻ അവസരം കിട്ടണ്ടേ? അമ്മയെടുത്തു, ഞാൻ ശബ്ദമുയർത്തി. തെണ്ടാൻ കണ്ട നേരം മീനാക്ഷി എടുത്തിയെ ശകാരിക്കാൻ വയ്യ. അമ്മ വന്നാൽ അമ്മയോടെങ്കിലും ശുണ്ടിയെടുക്കാമായിരുന്നു. അമ്മ ഇപ്പോൾ വരും, നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ അടുക്കളയുടെ അരച്ചുവരു പിടിച്ച് നിന്നപ്പോൾ മുത്തശ്ശിയെ കണ്ടു. അടുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത മൺകട്ടയെടുത്തു വെച്ച് ഭസ്മവും കച്ചൂരിക്കിഴങ്ങും ചേർത്ത് പൊടിക്കുകയാണ്. ജലദോഷം വന്നാൽ മുത്തശ്ശി ആ പൊടി എല്ലാവരെ കൊണ്ടും നെറുകയിൽ തിരുമിക്കും. അടുപ്പിൽ മൂന്നിലും തീ എരിയുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടാവണം മീനാക്ഷി എടുത്തി പറഞ്ഞു. ദാന്ന് പറയുമ്പോഴേക്ക് മീനാക്ഷി എടുത്ത് ശരിയാക്കില്ലേ? മുത്തശ്ശി എന്നെ കണ്ടു. എടീ, കരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഓനൊരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്ക്, രാവിലെ കഞ്ഞി കുടിച്ചു പോയതല്ലേ. മീനാക്ഷി എടുത്തി അത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. ചെറിയമ്മ കോലായിൽ പടിഞ്ഞാറേ അറ്റത്തെ തൂണിനടുത്ത് തല വേർപെടുത്തുകൊണ്ട് കാലും നീട്ടിയിരിക്കുകയാണ്. ചന്ദ്രൻ എവിടെ? അവര് രണ്ടാളും പേരശനൂർക്ക് പോയി. പേരശനൂരാണ് ചന്ദ്രന്റെയും കമലത്തിന്റെയും അച്ഛന്റെ വീട്. ചെറിയച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലമായി. ഭാഗത്തിൽ പെങ്ങാമാർക്ക് അവകാശത്തീര് കൊടുത്ത് ഇവിടെ വന്ന് താമസമാക്കി. ഇവിടെ കിടന്ന് തന്നെ മരിച്ചു. ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയേ? 4 ദിവസമെങ്കിൽ 4 ദിവസം അവിടെ നിൽക്കട്ടെ. വടക്കേ മുറിയുടെ അകത്തുനിന്ന് മുത്തശ്ശിയുടെ കൊക്കിക്കും കേട്ടു. പിന്നീടൊരു വിളിയും, മീനാക്ഷിയേ. മീനാക്ഷി എടുത്തി അത് കേട്ടില്ല. കുളത്തിൽ പോണവര് എൻ്റെ ഒരു തോർത്തുകൊണ്ടും കൂടി കൊണ്ടുപോവാ ഉണ്ട്. ചെറിയമ്മ അത് കേട്ടു. അതിത്തിരി നേരത്തെ പറഞ്ഞൂടല്ലോ തള്ളയ്ക്ക്. എല്ലാവരും തിരുമ്പലും കുളിയും കഴിഞ്ഞ നേരം നോക്കി തന്നെ പറഞ്ഞാൽ മതി. എന്നാ വരണോരോടും പോണോരോടും വായത്താര് തുടങ്ങാലോ. എനിക്കൊരു തോർത്ത് തിരുമ്പിത്തരാൻ കൂടി ഇവിടെ ആളില്ല. മുത്തശ്ശിയുടെ ചിലമ്പിച്ച ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ചെറിയമ്മ അവസാനത്തെ വാചകം പറഞ്ഞത്. ഞാൻ ഉമ്മറപ്പടിയിൽ ലോകത്തോട് മുഴുവൻ ദേഷ്യമായി പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുണ്ട് തെക്കേ കളമുറ്റത്തുകൂടി നടന്നു വരുന്നു. നിറമുള്ള ഒരു തോർത്തുമുണ്ടാണ് ചുമലിൽ. അപ്പോൾ തെക്കേതിലേക്കാവില്ല, അല്പം അകലെ എവിടേക്കെങ്കിലുമായിരിക്കും. ഒരു ഈർക്കൽ കഷ്ണം കൊണ്ട് നിലത്ത് വരച്ചും കുറിച്ചും മുഖമുയർത്താതെ ഞാനിരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ വേണം പൊട്ടിത്തെറിക്കാൻ. നനഞ്ഞ ട്രൗസർ അഴിച്ചിട്ട് ഒരു തോർത്തെടുത്ത് ചിറ്റായിരുന്നില്ലേടാ. ഞാൻ മിണ്ടിയില്ല. മീനാക്ഷിയേ, അമ്മ എൻ്റെ മുന്നിൽ കോലായൽ മുറ്റത്തേക്ക് കാൽ തൂക്കിയിട്ടിരുന്നു. മീനാക്ഷി എടുത്തി വന്നപ്പോൾ അമ്മ ചോദിച്ചു, കാപ്പിപ്പൊടി ബാക്കിയുണ്ടോടി? ഉള്ളത് തട്ടിക്കുടഞ്ഞല്ലേ ഉച്ചയ്ക്ക് വെള്ളം തിളപ്പിച്ചത്. ആ മാപ്പിളയുടെ പീടിയെന്ന് സാമാനം വാങ്ങൽ നിർത്തിയാലേ നേരെ ആവുള്ളൂ, അമ്മ ആരോടെന്നില്ലാതെ പറഞ്ഞു. അബ്ദുവിൻ്റെ പീടികയിൽ ചെന്നപ്പോൾ കണക്ക് തീർക്കാതെ ഇനി പറ്റിൽ സാമാനങ്ങൾ വാങ്ങേണ്ടെന്ന് അയാൾ പറഞ്ഞത് 2 ദിവസം മുമ്പാണ്. അച്യുതൻ വന്നോ? അച്യുതൻ എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ താഴെയുള്ള ആങ്ങള. കണ്ടില്ല. ചായപ്പീടിയിലത്തെ വെള്ളം കടം കിട്ടണടത്തോളം കാലം ആണുങ്ങൾ അടുക്കളയിലത്തെ കാര്യം അന്വേഷിക്കില്ല. നീ ആ വടക്കയിലെ കല്യാണിയൊന്ന് വിളിച്ചാ മീനാക്ഷിയെ. ഇല്ലത്തെ കുഞ്ഞാത്തോല് എന്ത് പറഞ്ഞു എടത്തിയെ? മറ്റന്നാൾക്ക് നോക്കാന്ന് പറഞ്ഞു. തരു, അറ്റ കൈയിന് ഉപ്പ് തേക്കില്ല ആ സത്ത്. എന്നാലും എൻ്റെ അടുത്ത് വലിയ ലോക്യം കാട്ടും. ഞാനൊരു ചാക്കുനെല്ല് ചോദിച്ചാൽ തരാണ്ടിരിക്കേ, അസല് കാര്യം. വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് മീനാക്ഷി എടുത്തി ഓർമ്മിപ്പിച്ചു, ഇന്നത്തെ കാര്യം എന്താ ചെയ്യേണ്ടത്? ഗോപാലേട്ടൻ്റെ ഓടയ്ക്ക് ആളെ വിട്ടാലോ? അമ്മ ക്ഷോഭിച്ച് ഒരാട്ടാണ് കൊടുത്തത്. ഗോപാലേട്ടൻ അങ്ങനെ തിന്നണ്ട, ഓനെ

എത്രയടി വലുതായത്? അവിടുത്തെ പെണ്ണുങ്ങളുടെ നില എന്താ? ഇന്നലെ വരെ പാലയ്ക്കലെ മോൻ്റെ അവിടെ വിഴുപ്പ് തിരുമ്പലല്ലായിരുന്ന്. ശാന്തമായപ്പോൾ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു, നീയ കല്യാണിയെ വിളിക്ക്. മീനാക്ഷി അടുത്ത് പോയപ്പോൾ വിചാരിച്ചു, ഇനി അമ്മ ചോദിക്കും ഞാൻ കഞ്ഞി കുടിച്ചോ എന്ന്. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നില്ല. പുറം തിരിഞ്ഞിരുന്ന് പടിഞ്ഞാറേ ഇറയത്ത് തല വേർപെടുത്ത് വിരലിൽ മുടിനാര് ചുറ്റിവെക്കുന്ന ചെറിയമ്മയിലാണ് ശ്രദ്ധ. പെണ്ണായിട്ട് തുടങ്ങിയാൽ അധോഗതിയല്ലേ പിന്നുണ്ടാവൂ. എന്നും നിറഞ്ഞ സന്ധ്യയ്ക്ക് ഉമ്മറത്തിരുന്ന് തല വേറെടുക്കും, എന്നിട്ട് മുറ്റത്തൊക്കെ തലനാര് പാറി നടക്കും. ചെറിയമ്മ പതിവ് പോലെ അത് കേട്ട ഭാവം നടിച്ചില്ല. അടുത്തത് എന്റെ നേരെ ആയിരിക്കുമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. നീ കുളിച്ചില്ലേ? അറിയാതെ അമ്മയുടെ സ്വരം താന്നുപോയി. ഇന്നിവിടെ ഉച്ചയ്ക്ക് വെച്ചിട്ടില്ല കുട്ടിയെ, അല്ലാതെ എടുത്തു വെക്കാൻ മറന്നതൊന്നുമല്ല. കുളിച്ചു വരുമ്പോഴേക്ക് അത്താഴത്തിൻ്റെ അരി തിളയ്ക്കും. ഞാൻ ഇളകാതെ ഇരിക്കുന്നത് കണ്ട് അമ്മ പറഞ്ഞു, ഓടിവാ. ദേഷ്യവും വിശപ്പും കത്തിയടങ്ങി കഴിഞ്ഞിരുന്നു. അകത്ത് കടന്ന് തോർത്തു തിരയുമ്പോൾ അമ്മ പറയുകയാണ്, അവൻ്റെ തന്ത അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? അടുത്ത വീട്ടുകാരുടെ തോട്ടത്തിലാണ് കുളം. ഇടവപ്പാതി കഴിഞ്ഞ മുതൽക്ക് കുളം നിറഞ്ഞൊഴുകുകയാണ് പാടത്തേക്ക്. വക്കത്തെ മണ്ണിടിഞ്ഞ് കുളത്തിന് വിസ്താരം കൂടിയിട്ടുണ്ട്. തെച്ചിപ്പൊന്ത വെള്ളത്തിലാണ്. കുളി കഴിഞ്ഞ് വന്ന് തേഞ്ഞ സോപ്പ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കാനെന്ന് നാട്യത്തിൽ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി. അപ്പോൾ അടുപ്പിൽ തീയെരിയുന്നുണ്ട്. വലിയ കലത്തിൽ വെള്ളം തിളയ്ക്കുന്നു. മീനാക്ഷിയെടുത്തി അടുക്കള കോലായിലിരുന്ന് അരി കഴുകുകയാണ്. അടുത്ത കല്യാണി കുട്ടിയുണ്ട്. ഈ ചാക്കരിക്ക് വല്ലാത്ത നാറ്റം, കല്യാണിക്കുട്ടി പറയുകയാണ്. ചെറിയ ചെമ്പു പാത്രത്തിലേക്ക് മീനാക്ഷിയെടുത്തി കഴുകി വാരിയിടുന്ന അരി കണ്ടപ്പോൾ മനസ്സിൽ ആഹ്ലാദമായി. രാത്രത്തെ കാര്യം ഇങ്ങനായി, നാളേക്കോ? മീനാക്ഷി എടുത്ത് ചോദിക്കുന്നു. ചെത്തി തേക്കാത്ത ചുവരിൻ്റെ പൊത്തിൽ നായിൻ്റെ നാവ് പോലെ തേഞ്ഞ സോപ്പ് തിരികെ വെച്ച് ഞാൻ മുറ്റത്തിറങ്ങി. മഴവെള്ളം അവിടെ ഇവിടെ തളം കെട്ടി നിൽക്കുന്നു. തൊഴുത്തിൻ്റെ കോലായിൽ പശുക്കുട്ടി കിടന്ന് അയവിറക്കുന്നു. അതിൻ്റെ കണ്ണിന് താഴത്തെ മുറിവിന് ചുറ്റും ഈച്ചകൾ പാറി നടക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ മഴക്കാലത്താണ് അതിൻ്റെ തള്ള വരുച്ചാലിൽ വീണ് ചത്തത്. രാവിലെ കറന്നു വിട്ടതാണ്. സന്ധ്യ കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. ആദ്യം മീനാക്ഷി എടുത്തി പോയി തിരഞ്ഞു, പിന്നെ അച്ഛൻ മാമ. രാവിലെ ചക്കന് ആളെ അയച്ചു. മരുന്നു പറിക്കാരൻ ചക്കൻ കുന്നിൻപുറത്ത് അറിയാത്ത സ്ഥലമില്ല. ചക്കൻ വൈകുന്നേരം വന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയടക്കം നിലവിളിച്ചുപോയി. ചെറിയച്ഛൻ വടക്കിനിയിൽ കിടന്ന് മരിച്ച ദിവസം പോലും വീട്ടിൽ ആർക്കും ഇത്ര സങ്കടം തോന്നിയിട്ടില്ല. തൊഴുത്തിൻ്റെ പിറകിലെ പടൽവാഴ കൂട്ടത്തിലേക്ക് വെറുതെ കുറേ നേരം കല്ലുകളെറിഞ്ഞ് ചുറ്റി നടന്ന് ഉമ്മറത്തു ചെന്ന് കയറി. അമ്മ അപ്പോഴും കോലായിലിരിക്കുകയാണ്. ചെറുമൻ കണക്കറായി മുറ്റത്തിൻ്റെ അരികിൽ പൂപ്പൽ പിടിച്ച മതിലിൽ കൈവെച്ചുകൊണ്ട് നിൽക്കുന്നു. ഇക്കുറിയത്തെ വേളയും പോയത് തന്നെ ഇമ്പ്രാമോ, മഴ അങ്ങനെ വിടാണ്ട് നിന്നാൽ അപ്പടി പതിരന്നെ. 4 മാസം ഉണ്ണാനുള്ള നെല്ല് കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാലം മറന്നു. കാലം പെയ്യച്ച കാലത്ത് അങ്ങനാ. കണക്കറായി തൊപ്പിക്കുട ചൂടി മുറ്റത്തിൻ്റെ അരികിലൂടെ നടന്ന് പടിഞ്ഞാറെ പടിക്കലേക്ക് കയറാൻ നോക്കുമ്പോൾ ചെറിയമ്മ ചോദിച്ചു, കണക്കറായെ, അൻ്റെ വട്ടിയിൽ വെറ്റിലുണ്ടോ? അങ്ങാടിയിലേക്ക് അയക്കാൻ ആളെ കിട്ടിയില്ല. ഞാൻ അമ്മയെയാണ് നോക്കിയത്. ചെറിയമ്മ കീഴ്ക്കുറഞ്ഞവരോട് വെറ്റിലെയും പുകലെയും ചോദിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് കലി കയറും. കണക്കറായി മടിയിൽ നിന്ന് വട്ടിയെടുത്ത് പരിശോധിച്ച് ഒരു വെറ്റിലത്തുണ്ട് കോലായിയുടെ അറ്റത്ത് വെച്ച് പറഞ്ഞു, കരിഞ്ഞ ഒരു കണ്ടേയുള്ളൂ ഇമ്പ്രാൾമോ. ചെറിയമ്മ അതെടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ചെറിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം. പക്ഷേ മുറുക്കാതെ വയ്യ, അടയ്ക്കയില്ലെങ്കിൽ തെങ്ങിൻ്റെ വേര് മതി. കൊയ്ത്ത് കാലത്ത് അമ്മ കാണാതെ നെല്ല് കൊടുത്ത് വെറ്റിലയും പുകയിലയും വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണിക്കുട്ടി ഉമ്മറത്ത് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. എത്ര കിട്ടിയടി? 3 ആഴി. അന്നന്ന് റേഷൻ വാങ്ങി ഉണ്ണുന്നവരുടെ കയ്യിൽ എങ്ങനാ ഉണ്ടാവുക? കൊത്തലങ്ങാട്ടേക്ക് ഒരാളെ അയക്കായിരുന്നില്ലേ? അവര് നിർത്തിപ്പടത്തിന് 4 ചാക്ക് നെല്ല് വാങ്ങിയിട്ടുണ്ടത്രേ മാളോടുത്തിയെ. ചോദിച്ചാൽ തരും, എന്നിട്ട് നാളെ നാട് മുഴുവൻ കൊട്ടി ഘോഷിക്കുകയും ചെയ്യും. പഷ്ണിയായാലും എൻ്റെ കുട്ടികൾക്ക് 4 ആളുടെ മുമ്പിൽ തല നിർത്തി നടക്കണം. എന്നിട്ട് അമ്മ എപ്പോഴും പറയാറുള്ള കണക്കുകൾ പറയാൻ തുടങ്ങി. അച്ഛൻ മാസാമാസം 40 രൂപ അയക്കുന്നുണ്ട്. മിക്ക മാസത്തിലും

ഏട്ടൻ 10 രൂപിക അയക്കുന്നു. ഒന്നാം തീ ആയാൽ വക്കും തെന്നും പൊട്ടാതെ 19 രൂപ്യ വരണുണ്ട് കയ്യിൽ. ഈ കരിമ്പ്രങ്ങളെ മുഴുവൻ ഇതോണ്ട് വേണ്ടേ പോറ്റാൻ? അച്ചുമ്മാമ്മ, ചെറിയമ്മ, ചെറിയമ്മയുടെ മക്കൾ, മീനാക്ഷി എടുത്തി, എല്ലാവരും അടങ്ങുന്നു അമ്മ പറയുന്ന കരിമ്പ്രങ്ങളിൽ. അക്കരയിന്ന് കുട്ടികൾ വന്നില്ലേ കുറി? അക്കരയിലെ കുട്ടികൾ എന്ന് വെച്ചാൽ പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന അച്ചുമ്മാവന്റെ കുട്ടികളാണ്. കർക്കിടകമായാൽ മറുകരയിൽ നിന്ന് അവർ ഇടയ്ക്കിടെ വിരുന്നു വരും. 5-8 ദിവസം താമസിച്ചു പോകുമ്പോൾ മുത്തശ്ശി ക്ഷണിക്കും, നാളെയോ മറ്റന്നാളോ ഇങ്ങട്ടെന്നെ പോരിൻ. മുത്തശ്ശി അച്യുതന്റെ മക്കളുടെ കഷ്ടപ്പാട് പറയാൻ തുടങ്ങിയാൽ ചെറിയമ്മ മുത്തശ്ശിയെ ശകാരിക്കും. ഈ തള്ളയിടന്തി പക്ഷാഭേദം ആർക്കും ഉണ്ടാവില്ല. അക്രയിലത്തെ കുട്ടികളുടെ കഷ്ടപ്പാടിന്റെ വർണ്ണനയുള്ളൂ ഏതു നേരം. എനിക്കും ഉണ്ടല്ലോ 2 കുട്ടികള്. ഏട്ടത്തിക്കും ഉണ്ട് 10-12 വയസ്സായ ഒരു ആൺകുട്ടി ഇവിടെ. അവരെ വിളിക്കാവട്ടെ, പറയാവട്ടെ, ആ കുട്ടികൾ വന്നാൽ തള്ളയ്ക്ക് വാദക്കടച്ചിലുമില്ല, ഏക്കുമില്ല. കുളിപ്പിക്കാനും തിരുമ്പാനും കിടത്താനും ഒക്കെ ഉള്ളൂ പിന്നെ നേരം. ചെറിയമ്മ പറയുന്നത് മുഴുവൻ സത്യമല്ല. കാരണം ജലദോഷം വന്ന് തുമ്മുന്നത് കേട്ടാൽ മുത്തശ്ശി വിളിക്കും. മൺകുടുക്കയിലാക്കി വെച്ച പൊടി തലയിൽ തിരുമും, എന്നിട്ട് കൈ മൂക്കിൽ വെച്ച് വലിക്കാൻ പറയും. അമ്മ ചെറിയമ്മയെ ശാസിക്കും. എടി, നാഴിയെങ്കിൽ നാഴി ഇവിടെ കൊയ്തു വെക്കാനുണ്ടല്ലോ. കൊല്ലത്തിൽ 360 ദിവസവും അവർക്ക് അരി വാങ്ങണ്ടേ? കർക്കിടകത്തിൽ ചന്ദ്രനും കമലവും ഇടയ്ക്കിടെ പേരശ്ശനൂർക്ക് വിരുന്നു പോകുന്നു. അച്ചുമ്മാമയുടെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ മാത്രം ഇവിടെ തന്നെ കഴിയണം. കാരണം അച്ഛൻ്റെ വീട് ദൂരെയാണ്, അണ്ടത്തോടാണ്. 25 നാഴിക ബസ്സിന് പോണം, പിന്നെ തോണിക്കും. അച്ഛൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ അവിടെ പോകാറുള്ളൂ. അമ്മയ്ക്ക് അതുമത്ര ഇഷ്ടമായിട്ടില്ല. കാരണം അമ്മയ്ക്ക് അച്ഛമ്മയെ ഇഷ്ടമല്ല. അച്ഛൻ ഭാര്യ വീട്ടുകാരെ മുഴുവൻ പോറ്റുന്ന തിരക്കിൽ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് അച്ഛമ്മ പലരോടും ആവലാതി പറയുന്നുണ്ടത്രേ. കല്യാണിക്കുട്ടി വെറുതെ നിന്ന് നാട്ടുപഞ്ചായത്ത് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു മുറ്റത്തെ പൊടിയും കരടും ഒന്നടിക്കാൻ. കല്യാണിക്കുട്ടി മുണ്ടിന്റെ തുമ്പെടുത്തു കുത്തി മുറ്റമടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അറ്റൻ കെട്ടിയിട്ട മുടി ചുമലിലൂടെ വീണ് ഇപ്പോൾ നിലത്ത് മുട്ടുമെന്ന് തോന്നും. ചുവന്ന കുപ്പിവളകൾ കിലുങ്ങും. പിന്നെയും 3 വർഷങ്ങൾ കഴിഞ്ഞാണ് കല്യാണിക്കുട്ടി സുന്ദരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അരി തിളയ്ക്കാറായിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ചുവന്ന കുപ്പിവളകളുടെ കിലുക്കം കേട്ടുകൊണ്ട് തൂണും ചാരിയിരിക്കുമ്പോൾ അടിച്ചുവരൽ നിർത്തി പടിക്കലേക്ക് നോക്കിക്കൊണ്ട് കല്യാണിക്കുട്ടി പറഞ്ഞു, മാളുകെടുത്തി, ആരാ വരണ്? ഇങ്ങട്ടെന്നെ തോന്നണു. ഞാനും നോക്കി ഇങ്ങോട്ട് തന്നെ. ഷർട്ടിട്ട ആരോ ആണ് വരുന്നത്. അമ്മയും ചെരിഞ്ഞു നീങ്ങിയിരുന്ന് നോക്കി. പടികടന്ന് ഒതുക്കുകൾ കയറി മുകളിലെത്തിയപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി. ശങ്കുണ്ണിയേട്ടനാ അമ്മേ? ഏത് ശങ്കുണ്ണിയേട്ടൻ? അണ്ടത്തോട്ട് ശങ്കുണ്ണിയേട്ടൻ. ഓൻ്റെ ഈശ്വരാ, അമ്മ വെമ്പലോടെ കല്യാണിക്കുട്ടിയോട് പറഞ്ഞു, കല്യാണെ, ഓട് അടുക്കളയിലേക്ക്, ഉള്ളത് വാർക്കാൻ പറ. പുഴുകുത്തിയ കട്ടപ്പല്ലുകൾ മുഴുവൻ കാണിച്ചു ചിരിച്ചുകൊണ്ട് കുടമടക്കി ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ചോദിച്ചു, എന്താ അമ്മായിയെ അറിയോ? ശങ്കുണ്ണിയോ, മുത്തൻപ്ലാവ് കോടിക്കാണല്ലോ, കേറിയിരിക്കെ. ആ കിണ്ടിയിൽ 1 കിണ്ടി വെള്ളം കൊണ്ടെന്ന് കൊടുക്കുണ്ണിയെ, ഞാൻ എടുത്തോളാം. കിഴക്കേ കോലായുടെ അറ്റത്ത് കപ്പയ്ക്കെടുത്ത് വെച്ച വെള്ളമെടുത്ത് ശങ്കുണ്ണിയേട്ടൻ കാല് കഴുകിയത് നന്നായി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ അയാൾക്ക് കാൽ കഴുകാൻ വെള്ളം കൊണ്ടുവരിക. ആ പുൽപ്പായ എടുത്തു കൊടുക്കുണ്ണിയെ, ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മായിയെ. അല്ലടോ, അതിനൊക്കെ ഒരു ചിട്ടയല്ലേ. അയാൾ മുളങ്കാലുള്ള പഴയ കുട ഉത്തരത്തിൽ തൂക്കിയിട്ട് ഉമ്മറത്തെ ചാരുപടിമേൽ കയറിയിരുന്നു. അണ്ടത്തോട്ടെന്ന് തന്നെ? ആ, വിശേഷമൊന്നുമില്ലല്ലോ. ഹേയ്, ഇച്ചിരി ദിവസമായി അമ്മായിയും കുട്ടികളെയും വന്ന് കാണണമെന്ന് വിചാരിക്കണ്ട്. ഇപ്പോഴേ തരായിട്ടുള്ളൂ. അതൊക്കെ വേണ്ട തന്നെ. അമ്മ അച്ഛമ്മയുടെയും അച്ഛൻ പെങ്ങന്മാരുടെയും വിശേഷങ്ങൾ ചോദിച്ചു. ശങ്കുണ്ണിയേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു. ഉണ്ണി ഏത് ക്ലാസ്സിലാപ്പോ? അയാളുടെ മുഖത്ത് നോക്കാതെ ഞാൻ ഉത്തരം പറഞ്ഞു, 7-ൽ. അയാളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് മുമ്പും ഇഷ്ടമില്ല. വസൂരിയുടെ കുഴികൾ വീണ മുഖമാണ്. എപ്പോഴും പുഴുകുത്തിയ അറപ്പ് തോന്നിക്കുന്ന പല്ലുകൾ വെളിയിൽ കാണിച്ച് ഇളിച്ചുകൊണ്ടിരിക്കും, കാരണമൊന്നുമില്ലാതെ. അച്ഛൻ്റെ ഏതോ താവഴിയിൽപ്പെട്ട മരുമകനാണ്. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട

പരിചയമേ ഉള്ളൂ. അച്ഛനോ അച്ഛൻ്റെ അനുജനോ ലീവിൽ വരുന്ന കാലത്തെ ശങ്കുണ്ണിയേട്ടനെ അവിടെ കാണൂ. അമ്മിണിയോപ്പവും ലക്ഷ്മിയോപ്പവും ശങ്കുണ്ണിയേട്ടൻ കേൾക്കാതെ തന്നെ പറയും. വല്യോപ്പ് വരണ കാലത്ത് അടുത്തുകൂടും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അരിയിടുക, വെള്ളം കോരുക, അങ്ങാടിയിൽ പോയി സാമാനം കൊണ്ടുവരിക തുടങ്ങിയ പണികളെല്ലാം ചെയ്യും. ഞാൻ പതുക്കെ അകത്തേക്ക് നടന്നു. മീനാക്ഷിയെടുത്തി അരി വാർക്കുകയാണ്. കല്യാണിക്കുട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. ആരാ ഉണ്ണിയെ? ശങ്കുണ്ണിയേട്ടൻ. അണ്ടത്തോട്ട് ഒരു ശങ്കുണ്ണിയേട്ടനില്ലേ? അവര്. നൂറ് ദിക്കിൽ പാഞ്ഞു നടന്നിട്ട മുന്നാഴി അരി കിട്ടിയത് അപ്പളയ്ക്ക് ഒരു വിരുന്നൂട്ടിനുള്ള വരവ്. മീനാക്ഷിയെടുത്തി ഉറക്കെ തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് നടന്നു വന്ന അമ്മ ക്ഷോഭിച്ചു. മിണ്ടല്ലേടി ഒരുമ്പെട്ടോളെ, അവനവൻ്റെ ഇല്ലായ അവനവനറിഞ്ഞാൽ മതി. മീനാക്ഷിയെടുത്തി കലം നിവർത്തി. അടവലകയിൽ പച്ചപ്പിടിച്ച വറ്റുകൾ തട്ടി കലത്തിലേക്കിട്ടു. ശങ്കുണ്ണിയായാലും അണ്ടത്തോട്ടെന്ന് വരണ ആണൊരുത്തന. അവിടെ ചെന്ന് നൂറാളോട് പറയും അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്ന വിശേഷം. നിനക്ക് ചങ്കും പൊങ്കുമില്ല, അതുകൊണ്ട് പറയാ അണ്ടത്തോട്ടുന്ന് ഏത് പറയാൻ വന്നാലും അതിൻ്റെ മര്യാദ ചെയ്യണം. ഞാൻ മാനമര്യാദയായിട്ട് ചെന്ന് പാർക്കണ സ്ഥല. നാല് മുഴം നാവുള്ള മീനാക്ഷിയെടുത്തി മിണ്ടിയില്ല. അമ്മ എല്ലാവരെയും ചീത്ത പറയും, അച്ചുമ്മാവനെ അടക്കം. ആരും എതിർത്ത് പറയില്ല, കാരണം ഭാഗത്തിൽ കടം വീട്ടിയത് അച്ഛനാണ്. അച്ഛൻ്റെ പണം വരുന്നത് കൊണ്ടാണ് ഈ കരിമ്പങ്ങൾ കഴിയുന്നത്. ഉണ്ണിയെ, നീ ആ ചെട്ടിച്ചാരുടെ പെരയിൽ ചെന്നിട്ട് ഒരണയ്ക്ക് പപ്പടം വാങ്ങിക്കാ. കാശ് ഞാൻ നാളെ കൊടുത്തേക്കാന്ന് പറ. പോകുമ്പോൾ ആ കണക്രായിയുടെ ചെക്കിനോട് ഒന്ന് ഓടി വരാൻ പറ. മീനാക്ഷിയെ, തെങ്ങുമലെന്ന് ഉള്ളേൽ മൂത്തത് നോക്കിയിട്ട് ഒരു നാളികേരം ഇടിയിച്ചോ. അരച്ച് കലക്കിയിട്ടുണ്ടാവാം. അരച്ച് കലക്കി ഉണ്ടാക്കാം. വാഴങ്കിഴങ്ങിൻ്റെ കൂട്ടം മാത്രമായിട്ട് എങ്ങനെ അണ്ടത്തോട്ടാർക്ക് വിളമ്പിക്കൊടുക്കുക? കല്യാണിയുടെ അടുത്തുനിന്ന് ഒരു തുള്ളി വെളിച്ചെണ്ണ തരാൻ പറ. നിറയെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊടുത്ത് അമ്മ വീണ്ടും ഉമ്മറത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ഓർമ്മിപ്പിച്ചു, പപ്പടം പൊട്ടിച്ചു വറക്കണ്ട, കാച്ചിയാൽ മതി, മറ്റത് മോശമുണ്ട്. ചോറ്റുകലത്തിലേക്കും താഴെ അഞ്ചരിച്ചെമ്പിൽ നേർത്ത മഞ്ഞ നിറത്തിൽ ദുർഗന്ധമുള്ള ആവിയോടെ നിറഞ്ഞുകിടക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്കും നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. മീനാക്ഷിയടുത്തേക്ക് ഓർമ്മയില്ലേ ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന കാര്യം? ദാഹിക്കുന്നുവെന്ന് പറഞ്ഞാലോ? വിശക്കുന്നു എന്ന് പറയാൻ മാനം സമ്മതിക്കുന്നില്ല. ചെട്ടിച്ചിയാരുടെ പുരയിലേക്ക് നടക്കുമ്പോൾ ഓർത്തു, ശങ്കുണ്ണിയേട്ടൻ വന്നത് നന്നായി. പപ്പടവും അരച്ചു കലക്കിയുമുണ്ട്. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ കുറച്ച് ഉപ്പിട്ടാലത്തെ സ്വാദ് ഓർത്തപ്പോൾ വായിൽ വെള്ളം നിറഞ്ഞു. മീനാക്ഷിയെടുത്തിയോട് സ്വകാര്യത്തിൽ പറഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങണം. പപ്പടം വാങ്ങി തിരിച്ചു പോരുമ്പോൾ തെക്കേ വീട്ടുകാരുടെ വേലിക്കടുത്ത് നിൽക്കുന്ന മൂവാണ്ടൻ്റെ ചുവട്ടിൽ ഒരു മാങ്ങ കിടക്കുന്നത് കണ്ടു. ഓടിച്ചെന്നെടുത്തപ്പോൾ ഒരു വശത്തെ തോലെ ബാക്കിയുള്ളൂ. അകം മുഴുവൻ കാക്ക കൊത്തി തിന്നിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ ശങ്കുണ്ണിയേട്ടൻ ഷർട്ടഴിച്ചു മടക്കി മെത്താരണയുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. അമ്മ ഇരുന്ന് വിശേഷം പറയുകയാണ്, മഴ കഴിഞ്ഞിട്ട് വേണം വീടൊന്ന് മേൽക്കൂട് മാറ്റി ഓടിടാൻ. പ്ലാവ് രണ്ടെണ്ണം അതിനുവേണ്ടി നോക്കി വെച്ചിരിക്കുകയാണത്രേ. നാല് കൊല്ലം പെരമേയാൻ ചെലവാക്കണ കാശ് മതിയല്ലോ ഇതൊന്ന് ഓടിടാൻ. ഗോവിന്ദുട്ടി എപ്പോഴും എഴുതു. അച്ഛൻ്റെ വീട് പുതിയതായി പണി കഴിപ്പിച്ച വലിയ ഓടിട്ട വീടാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അമ്മ പറയുന്നത്. ഈ വീട് പുറമേ നിന്നിങ്ങനെ കാണുന്ന പോലെയല്ല. എത്ര സ്ഥല അകത്ത്, കോട്ട പോലെയല്ലേ കിടക്കണ്. അടിക്കാനും തുടയ്ക്കാനും തന്നെ വേണം ഒരാള്. ആ മീനാക്ഷി ഉള്ളത് കൊണ്ട് ചെതലും മാറാലേം തട്ടുന്നുണ്ട്. എന്നെക്കൊണ്ടാവോ ഇതൊക്കെ നോക്കി നടത്താൻ? ശങ്കുണ്ണിയേട്ടൻ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ മൂളുന്നുണ്ട്. ഏട്ടൻ്റെ ഉദ്യോഗം, അച്ഛൻ മാസാമാസം അയക്കുന്ന മണി ഓർഡർ, ഉണ്ണിയുടെ ബുദ്ധിശക്തി, പുരമേച്ചിൽ ദിവസം നടത്തുന്ന സദ്യയുടെ ചെലവ്, അങ്ങനെ പലതും അമ്മ പറയുന്നുണ്ട്. പുറത്ത് മാനം വീണ്ടും കറുക്കുകയാണ്. സന്ധ്യ നേരത്തെ വന്നിരിക്കുന്നു. ശങ്കുണ്ണിക്ക് കുളിക്കണ്ടേ? കുളിക്കണം. ഉണ്ണിയെ, മീനാക്ഷിയോട് ആ തോർത്തും പത്തായത്തിലെ പുത്തും കൽത്തി നിത്തിരി വാകപ്പൊടിയും കൊണ്ടുവരാൻ പറ. ഓടത്തിൽ കുറച്ച് നല്ലെണ്ണയെടുത്ത് കൊണ്ടെന്ന് കൊടുക്ക. തെക്കേ അറയിൽ ഭരണിയിലുണ്ടാവും. അകത്ത് വടക്കിനിയിൽ ചെറിയമ്മ കോസറി വിരിക്കുകയാണ്. ചെറിയമ്മയ്ക്ക് ഏത് സമയവും കിടക്കണം. മേലെല്ലാം എപ്പോഴും മുളകരച്ച് തേച്ചതുപോലെ ചുട്ടുനീറുകയാണല്ലോ. വൈകുന്നേരമായാൽ കോസറി വിരിച്ച് കുടഞ്ഞിടും.
മുത്തശ്ശൻ

കിടക്കുന്ന അകത്ത് ഇരുട്ടാണ്. ആ കട്ടിലിൻ്റെ ചുവട്ടിലാണ് എണ്ണമ്പ ഭരണി. എന്താടാ നോക്കണ്? എണ്ണ. ആർക്കാ? ആ ശങ്കുണ്ണേട്ടൻ വന്നിട്ടുണ്ട് അണ്ടത്തോടുന്ന്. അണ്ടത്തോടുന്നോ? മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ബഹുമാനമുണ്ട്. അണ്ടത്തോട്ട് നിന്ന് ഒരാൾ വരികയെന്നത് ചില്ലറ കാര്യമല്ല. അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ട ആരെയും പറയുക അണ്ടത്തോട്ടുകാരെന്നാണ്. ഭരണിയുടെ അടപ്പ് ശീല ചുറ്റി അടച്ചു വെച്ചിരിക്കുകയാണ്. കഴുത്തിൽ ഉറുമ്പ് കയറാതിരിക്കാൻ മണ്ണെണ്ണ ശീല ചുറ്റി വെച്ചിട്ടുണ്ട്. ഭരണിയെടുത്ത് വാതിലിനടുത്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് വെച്ച് തുറന്നു നോക്കി. ആകെ ഒരു മൂലയിൽ കുറച്ചേ ഉള്ളൂ എണ്ണ. മാസത്തിലൊരിക്കൽ എണ്ണക്കാരൻ മാപ്പിള വരുമ്പോൾ നാഴി എണ്ണ വാങ്ങിവെക്കും. ഞായറാഴ്ച ദിവസം തേച്ചു കുളിക്കാൻ പറഞ്ഞ് ഒരു ചെറിയ കുഴിയിൽ എണ്ണ എനിക്കൊഴിച്ചു തരും. അത് തുള്ളിയും കളയാതെ മേല് പുരട്ടണം. അമ്മയ്ക്ക് വെളിച്ചെണ്ണ തലയിൽ പിടിക്കില്ല, അതുകൊണ്ടാണ് നല്ലെണ്ണ വാങ്ങുന്നത്. നാഴി എണ്ണ ഒരു മാസത്തേക്കാണ്. ചെറിയ ഓട്ടുകിണ്ണത്തിലേക്ക് എണ്ണ ഒഴിച്ചപ്പോൾ അധികമായെന്ന് തോന്നി. ഇനി കീടനെ ബാക്കിയുള്ളൂ ഭരണിയിൽ. ഉമ്മറത്തേക്ക് ഓട്ടുകിണ്ണവുമായി കടന്നു വന്നപ്പോൾ അമ്മയുടെ കണ്ണുകൾ അതിൽ പതിഞ്ഞു. തെറ്റു ചെയ്ത വകയ്ക്കുള്ള ഒരു ശാസനയുണ്ട് കണ്ണിൽ. മീനാക്ഷിയെടുത്തി കൊണ്ടുവന്നു കൊടുത്ത തോർത്തു ചുറ്റി വലിയ മുണ്ട് ഉത്തരത്തിൽ ചുരുട്ടിവെച്ച് ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ച് എണ്ണ തേച്ചു തുടങ്ങി. തലയിലും മേലും സമൃദ്ധമായി എണ്ണ തേച്ചു കഴിഞ്ഞപ്പോൾ ഓടത്തിൽ പകുതി എണ്ണ ബാക്കിയുണ്ട്. അമ്മയുടെ മനസ്സിൽ എന്നോടായിരിക്കും ദേഷ്യം മുഴുവൻ. കടലാസ് കഷ്ണത്തിൽ കൊണ്ടുവന്നു വെച്ച വാഗപ്പൊടി എടുത്തപ്പോൾ അത് ഓടത്തിൽ ബാക്കിയുള്ള എണ്ണയിലിട്ട് കുഴയ്ക്കും ശങ്കുണ്ണിയേട്ടൻ എന്ന് കരുതിയില്ല. എണ്ണയിൽ കുതിർത്ത് വാഗ ഒരു ഉരുളയാക്കി കയ്യിലിട്ട് ആട്ടിക്കൊണ്ട് ശങ്കുണ്ണിയേട്ടൻ ചോദിച്ചു, കൊള എവിടാ ഉണ്ണിയേ? വഴി കാണിച്ചു കൊടുക്കാൻ എന്തോ അമ്മ പറഞ്ഞില്ല. ഞാൻ തെക്കേ മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ദാ അതിലൂടെ ഇറങ്ങിയാൽ മതി. മീനാക്ഷി എടുത്തി വിളക്ക് കൊളുത്തി കാണിച്ചു. ഉണ്ണിക്ക് നല്ല വിശപ്പുണ്ടാവും, അമ്മ എന്നോടും മീനാക്ഷി എടുത്തിയോടുമായി പറഞ്ഞു. ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. പാട്ടുരാശി അങ്ങട് കഴിഞ്ഞോട്ടെ, എന്നിട്ടുണ്ണ. വാഗ പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് കഷ്ണം അമ്മ ഒതുക്കുകലിൽ വീണ എണ്ണത്തുള്ളികൾ തുടച്ചു വലിച്ചെറിഞ്ഞപ്പോൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, എണ്ണയ്ക്ക് എന്താ വില? പക്ഷെ അണ്ടത്തോടുന്ന് വരുമ്പോൾ നമ്മൾ ചേപ്രത്തം കാണിച്ചു എന്ന് വരാൻ പാടില്ലല്ലോ. എന്നോടിതൊക്കെ എന്തിനു പറയുന്നു? പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഒഴിച്ച ചോറിൻ്റെ സ്വാദാണ് എൻ്റെ നാവിൽ. വാഴക്കൂട്ടത്തിനിടയിൽ ഇരുട്ടിൻ്റെ കീറുകൾ ചെറുമക്കുട്ടികളെ പോലെ പതുങ്ങിക്കിടക്കുന്നത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു. ശങ്കുണ്ണിയേട്ടൻ കുളി കഴിഞ്ഞു വന്ന് കിഴക്കേ കോലായിൽ ചെന്ന് ഉത്തരത്തിൽ വെച്ച വലിയ മുണ്ട് ചുറ്റി കൈകൊണ്ട് തലമാടി ഒതുക്കി നനഞ്ഞുതോർത്ത് എന്നെ ഏൽപ്പിച്ചു. അപ്പോഴാണ് അച്ചുമാമ വരുന്ന ശബ്ദം കേട്ടത്. അച്ചുമാമ വരുന്നത് ദൂരത്ത് നിന്ന് കേൾക്കാം. ഏമ്പക്കം, വായുകോപമാണത്രേ. ആരാ അത്? അച്ചുമാമ ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ പറഞ്ഞു, അണ്ടത്തോട്ടെന്നാ. അച്ചുമാമയുടെ ശബ്ദം പെട്ടെന്ന് താണു. ആരാ? ആ ശങ്കുണ്ണിയാ. കുപ്പക്കല്ലിൽ നിന്ന് കാലു കഴുകി വന്ന ശങ്കുണ്ണിയേട്ടൻ ചാരുപടിമേൽ കയറിയിരുന്നു. എന്താടോ ഇങ്ങനെ വഴിതെറ്റാൻ? ശങ്കുണ്ണിയേട്ടൻ ചിരിച്ച് ചാരുപടിമേൽ നിന്ന് എഴുന്നേറ്റു. ഇരിക്കടോ, ഇരുന്നോ. അണ്ടത്തോട്ടക്കാരനെ അച്ചുമാമയും ബഹുമാനിക്കുന്നുണ്ട്. അച്ഛൻ്റെ വീട്ടിലെ അടുക്കള മുറ്റത്ത് മടൽ കൂമ്പാരത്തിനടുത്ത് ഈർക്കില കൊണ്ട് തൊണ്ണിൽ കുത്തി അമ്മിണിയൊപ്പുവിൻ്റെ വിളിയും കാത്ത് വിശന്നിരിക്കാറുള്ള ശങ്കുണ്ണിയേട്ടനോട് അച്ചുമാമൻ്റെ ആദരവ്. അച്ചുമാമ ഉച്ചത്തിൽ തേട്ടികൊണ്ട് താഴത്തെ കോലായിലിരുന്ന് ബീഡി കത്തിച്ചു. തെക്ക് എന്തൊക്കെയാടോ വിശേഷം? ചാരുപടിമേൽ കാല് വിറപ്പിച്ചു കൊണ്ടിരുന്ന ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ഏ വിശേഷമൊന്നുമില്ല. അമ്മായുടെയും കുട്ടികളുടെ വിവരം അറിയാലോ വെച്ചിട്ട് പോരെ. തെക്കോട്ടൊക്കെ ഒന്ന് വരണം എന്നുണ്ട്, കുറേ കാലമായി വിചാരിക്കുന്നു. ഇനി അളിയൻ വരുമ്പോൾ ആവട്ടെ, ഗുരുവായൂരും ഒന്ന് തൊഴണം. കർക്കിടകത്തിൽ എത്ര വേഗത്തിലാണ് ഇരുട്ട് പരക്കുന്നത്. ഉമ്മറത്തെ ചുവരിലെ ആണിയിൽ മുട്ടവിളക്ക് കത്തിച്ചു വെച്ചു. അകത്ത് മച്ചിൻ്റെ മുമ്പിൽ വെച്ച നീലവിളക്കിൻ്റെ തിരികെട്ടു. പച്ചത്തിരി കത്തിയ മണം ഒരു നിമിഷം വായുവിൽ തങ്ങി നിന്നു. അമ്മ അകത്തേക്ക് പോകുമ്പോൾ ആരോടെന്നില്ലാതെ വിളിച്ചു ചോദിച്ചു, ആ വലിയ റാന്തല് വിളക്കിൻ്റെ ചിമ്മിനി വാപ്പുവിൻ്റെ പീടിയയിൽ വന്നില്ലേ കുട്ടിയോളെ? വെള്ളിയാഴ്ച ആയതുകൊണ്ട് വായിക്കേണ്ട.

എല്ലാ ദിവസവും ഈ നേരത്ത് വായിക്കാറുണ്ട്. പക്ഷെ വെള്ളിയാഴ്ച പതിവില്ല. ശനിയും ഞായറും മുഴുവൻ കിടക്കുന്നുണ്ടല്ലോ മുന്നിൽ. പുറത്ത് മഴ പൊടിയാൻ തുടങ്ങുന്നു. പടിഞ്ഞാറേ കോലായി ചുമരും ചാരി കിടന്നു. അച്ചുമാമ പണ്ടൊരിക്കൽ അണ്ടത്തോട്ട് പോയപ്പോൾ കഴിച്ച ഒരു വിശേഷപ്പെട്ട മീൻകൂട്ടാനെപ്പറ്റി പറയുകയാണ്. എനിക്ക് തല പൊക്കാൻ വയ്യ. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നി. ഒരു നേർത്ത കാറ്റടിച്ചപ്പോൾ തണുപ്പിൻ്റെ ഒരല ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു. മേലെല്ലാം രോമം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ. വീണ്ടും ഉമ്മറത്ത് അമ്മയുടെ ശബ്ദം കേട്ടു. അച്യുതന് കുളിയുണ്ടോ? വയ്യ, മഴ തുടങ്ങി മുതൽ ചീരാപ്പ് വിടണില്ല. കയ്യും കാലും കഴുകണം. എന്നാ ശങ്കുണ്ണി വാ, ഊണ് കഴിക്കാം. ശങ്കുണ്ണിയേട്ടൻ എഴുന്നേറ്റപ്പോൾ ചാരുപടി ശബ്ദിച്ചു. ഉണ്ണി എവിടെ? അവൻ പിന്നെ ഉണ്ടോളും, സ്കൂള് വിട്ടു വന്നപ്പോ ഉണ്ടതാണല്ലോ. ചിമ്മിനി വിളക്കിൻ്റെയും അമ്മയുടെയും പിറകെ ശങ്കുണ്ണിയേട്ടൻ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും കരയണമെന്ന് തോന്നി. എഴുന്നേൽക്കാൻ വയ്യ. എന്നിട്ടും എണീറ്റു. ഉമ്മറത്ത് വന്ന് നിന്നു. ചുമരിലെരിയുന്ന മുട്ട വിളക്കിനു ചുറ്റും പ്രാണികൾ പാറി നടക്കുന്നു. അബദ്ധത്തിൽ അകത്തു വീണ ഒരു ചിറകുള്ള ജീവി കുപ്പിക്കകത്ത് പിടയുന്നു. ഇരുണ്ട് കിടക്കുന്ന തെക്കിനിയിലേക്ക് കടന്നു. വടക്കേ വാതിൽക്കൽ കള്ളനെ പോലെ പതുങ്ങി നിന്നു. അടുക്കളത്തളത്തിൽ വലിയ നാക്കിലയിലൂടെ പിന്നിൽ പുൽപ്പായ തകിടിൽ ശങ്കുണ്ണിയേട്ടൻ ചമ്പ്രം പടഞ്ഞിരിക്കുന്നു. മുന്നിൽ ആവി പറക്കുന്ന ചോറുണ്ട്. അടുത്ത് പതുങ്ങി നിൽക്കുന്ന കാടൻ പൂച്ചയ്ക്ക് പപ്പടം പൊട്ടിച്ചു കൊടുത്ത് ശങ്കുണ്ണിയേട്ടൻ വിസ്തരിച്ച് ഉണ്ണാൻ തുടങ്ങുമ്പോൾ അമ്മ പറയുകയാണ്, മഴ തുടങ്ങിയ ശേഷം കടല് കരിഞ്ഞിരിക്കും, മീനൊന്നും കിട്ടണില്ല. കൂട്ടാനൊക്കെ മോശമാവും ശങ്കുണ്ണിയെ. ഞാൻ തിരികെ ഉമ്മറക്കോലായിലേക്ക് നടന്നു. മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ വിശപ്പറിയില്ല. കല്ലടത്തൂർ കാവിലെ ഉത്സവത്തെ പറ്റി ആലോചിച്ചു. ക്ലാസ്സിലെ മേൽപ്പുരയിൽ തൂങ്ങിക്കിടക്കുന്ന രംഗന്റെ റബ്ബർ നാടയെ പറ്റി ആലോചിച്ചു. വീരരാഘവൻ മാസ്റ്ററുടെ സൂചിക്കിരുത്തുന്ന നുള്ളലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ആലോചിച്ചു. പിന്നെ ഇരുട്ടാണ്. മീനാക്ഷിയടത്തി വിളക്കും കൊണ്ട് മുന്നിൽ വന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. വാ, ഇത്ര വേഗം ഉറക്കായോ? ഉമ്മറത്തുകൂടെ പോകുമ്പോൾ ശങ്കുണ്ണിയേട്ടൻ കിഴക്കേ കോലായിലിരുന്ന് ബീഡി വലിക്കുന്നു. ഒരേമ്പക്കം കേട്ടു. വായുകോപം കൊണ്ടുള്ള ഏമ്പക്കമല്ല. പുല്ലുവട്ടിയിൽ കറുകക്കെട്ട് കൊണ്ടുവന്നിട്ടാൽ പാണ്ടിപ്പയ്യ പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ. അമ്മ അടുക്കളത്തളത്തിൽ ചിമ്മിനി വിളക്കിൻ്റെ സമീപത്തിരിക്കുന്നു. ചുമർച്ചാരി വെച്ച ചെറിയ പലകയിട്ട് ഞാനിരുന്നപ്പോൾ മീനാക്ഷിയെടുത്തി കിണ്ണം കൊണ്ടുവന്നു വെച്ചു. ദുർഗന്ധമുള്ള ചാക്കരയുടെ വാർത്ത വെള്ളം. ഞാൻ മുഖമുയർത്തിയില്ല. അമ്മ സ്വകാര്യം പറയുന്ന സ്വരത്തിൽ മന്ത്രിച്ചു, ചോറില്ലേ കുട്ടിയെ? മീനാക്ഷിയെടുത്തി മടം പിടിച്ചുകൊണ്ട് തിരികെ വന്ന് പറഞ്ഞു എന്നോട്, കുറച്ചുകൂടി തക്കരിക്കാൻ പറമരുവനെ, പിന്നെയും പിന്നെയും വിലക്കല്ലേ ഇരുന്ന്. ചോറ് വേണ്ട, വാർത്ത വെള്ളത്തിലിടാൻ ഒരു പിടി വറ്റെങ്കിലും വെക്കണ്ടേ? മീനാക്ഷിയെടുത്തി ഇത്രയധികം തലയെടുപ്പോടെ മുമ്പ് സംസാരിച്ചു കണ്ടിട്ടില്ല. അമ്മ തലകുനിച്ചിരുന്നു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പതുക്കെ പറയണ്ടേ മീനാക്ഷിയെ, നാളെയും അണ്ടത്തോട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കേണ്ടതാ, അറിയോ? ചാക്കരി വാർത്ത വെള്ളം നാലു പ്ലാവില കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി. ഉപ്പിട്ട വാഴക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം കടിച്ചു നോക്കി. തണുത്ത കഞ്ഞിവെള്ളം ഇറങ്ങുന്നില്ല. ഞാൻ എഴുന്നേറ്റ് കൈ കഴുകി. രാത്രി ഉറക്കം വന്നില്ല. തെക്കിനിയിൽ അമ്മയുടെ കോസറിയുടെ സമീപത്താണ് ഞാൻ പതിവ് പോലെ കിടക്കുന്നത്. ഉമ്മറത്ത് നിന്ന് ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കം വലി കേൾക്കാം. അമ്മയുടെ കാൽക്കൽ പായ വിരിച്ചു കിടക്കുന്ന മീനാക്ഷിയെടുത്തി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അകത്ത് വിശപ്പ് ഒരു തീപ്പന്തമായി, ചൂടുള്ള ആവിയായി, ഒരു നനുത്ത വേദനയായി ചുറ്റു നടക്കുന്നു. മയക്കം വരുന്നുണ്ടെന്ന് തോന്നും. അറിയാതെ ഉടനെ കണ്ണു തുറക്കും. മുത്തശ്ശിയുടെ കൊക്കിക്കുരയും ദൂരെ നിന്ന് ചീവീടുകളുടെ കരച്ചിലും കേൾക്കാം. അകലത്തെ പാടത്ത് നിന്നുള്ള തവളകളുടെ കരച്ചിൽ ചിലപ്പോൾ പെരുകി പെരുകി ചെവിക്ക് തൊട്ടടുത്ത് നിന്നാണെന്ന് തോന്നും. പിന്നെയും അകന്നു പോകും. മീനാക്ഷി ഉറങ്ങിയോ? അമ്മയുടെ ചോദ്യം. ആമിനുമ്മയുടെ അടുത്ത് പൈസ ഉണ്ടാവും. രാവിലെ ചെന്ന് 2 രൂപ്യ തരാൻ പറയണം. ഉണ്ണിയുടെ അച്ഛൻ്റെ പണം വരുമ്പോൾ തരാമെന്ന് പറ. ശങ്കുണ്ണി നാളെ രാവിലെ പുറപ്പെട്ടാൽ 2 രൂപ്യെങ്കിലും കൊടുക്കണ്ടേ വഴിച്ചെലവിന്?

0: മീനാക്ഷി എടുത്ത് മിണ്ടിയില്ല. ബസ്സുകൂലി മാത്രമായിട്ട് കൊടുക്കുന്നത് ഒരു വകയല്ലേ? രാവിലെ തിരി ചായപ്പൊടിക്ക് എന്താടി ചെയ്യുക? മീനാക്ഷി എടുത്ത് മിണ്ടിയില്ല. പോയാലും പോയില്ലെങ്കിലും രാവിലെ ഒരു ഗ്ലാസ് ചായ കൊടുക്കണ്ടേ? അണ്ടത്തോട്ടാർ വരുമ്പോൾ നമ്മളിതിൻ്റെ മര്യാദക്ക് ചെയ്യണ്ടേ? കുറച്ച് കാത്തു നിന്നിട്ട് അമ്മ പറഞ്ഞു, മീനാക്ഷിക്ക് എത്ര വേഗം ഉറക്കം വരാ? ചുറ്റുമുള്ള തണുത്ത ഇരുട്ടിൽ ഉമ്മറത്ത് നിന്നുള്ള ശങ്കുണ്ണിയേട്ടൻ്റെ കൂർക്കം വലി ഒരു ചേരയെപ്പോലെ ഇടഞ്ഞു നടക്കുന്നു. ഞാൻ കമിഴ്ന്ന് കണ്ണടച്ചു കിടന്നു. വലിയ പുതപ്പിൻ്റെ പകുതി എൻ്റെ മേലേക്ക് നീട്ടിയിട്ട് അമ്മ എന്നെ തൊട്ടു തടവി പറഞ്ഞു, പാവൻ ചെക്കൻ ഉറങ്ങി. ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഗുരുവായൂരപ്പ. പുറത്ത് വാഴക്കൂട്ടത്തിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ഒരു മേളമായി മാറുന്നു. കറുത്ത കർക്കിടക രാത്രിയുടെ മാളങ്ങളിൽ നിന്ന് ആയിരം സ്വരങ്ങൾ കേൾക്കുന്നു. ഉറക്കം എവിടെയാണിപ്പോഴും പതുങ്ങി നിൽക്കുന്നത്?
1: മൺസൂൺ ടെയിൽസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ടി വാസുദേവൻ നായരുടെ കർക്കിടകം. കഥ അവതരിപ്പിച്ചത് അനഘ പി എസ്. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.

കേട്ടു. നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പർ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എന്താ നിർത്തിക്കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടൂ, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളേ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാൻ
0: അറിയില്ല. പാടൂ പ്ലീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്. പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്. അതാ.

0: വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കാം, ജലജന്യ രോഗങ്ങളെ തടയാം. ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ ഫോർ നോൺ കോവിഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എറണാകുളം ഡോക്ടർ വിനോദ് പൗലോസ് റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അതൊരു പകർച്ചവ്യാധിയാണ്. അത് സാധാരണയായിട്ട് ഉണ്ടാവുന്ന വയറിളക്കം തൊട്ട് വളരെ മാരകമാകുന്ന കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾ വരെയുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് തന്നെ ശീലമാക്കണം. ഇതിൽ പലരും ചെയ്യുന്നത് തിളപ്പിച്ച വെള്ളത്തിന്റെ കൂടെ പച്ചവെള്ളവും കൂടെ കലർന്ന് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, അത് ഒഴിവാക്കണം. നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകുക എന്നുള്ള ഒരു ശീലമാക്കണം എന്നുള്ളതാണ്. പാചകം ചെയ്യാത്ത ആഹാരങ്ങളും പാനീയങ്ങളും നിർബന്ധമായും ഒഴിവാക്കുക. മൂന്നാമത്, നമ്മൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ മൂടി വെക്കണം, ഈച്ച വരാതെ അത് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നാലാമത്, നമ്മുടെ ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് വീട്ടിലൊക്കെ കിണറുകളാണെങ്കിൽ അത് സമയത്ത് ക്ലോറിനേഷൻ നടത്തേണ്ടതാണ്.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

പറന്നു വന്നു ഒരു പഞ്ചാരപ്പണം തത്ത പറന്നു വന്നു ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പണം തത്ത പറന്നു വന്നു

0: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM വിളിച്ചോളൂ.
1: സലീമേട്ടൻ ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
2: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ജഗമൊരു നാടകശാല.

ജ്വരം വരുമ ജനമാത്രം കൊറുവേല േഷം കെട്ടുക നടനം ചെയ്യുക വേണ്ടെന്നോടാ.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഒരു തൈ നടാം നാം അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം നാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. സുഗതകുമാരി അമ്മയുടെ വാക്കുകൾ കടംകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് പ്രകൃതി കിളങ്ങിയ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേര് അലോഷ്യസ് പി ജെ. എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചി പാമ്പായി മൂലയിലാണ് എൻ്റെ സ്വദേശം. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. തികഞ്ഞ അവബോധത്തോടെയാണ് എന്നൊന്നും എനിക്ക് പറയുവാൻ കഴിയില്ല. എന്നിരുന്നാലും എൻ്റെ ജീവിത കാലയളവിൽ ഞാൻ അനുഭവിച്ചു പോകുന്ന പ്രകൃതിയുടെ ശബ്ദമാധുര്യവും രോദനവും ഞാൻ ഓർത്തു പോകുകയാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പലരും പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ കാട്, പുഴ, കാട്ടാർ, വഞ്ചി എന്നിവയൊക്കെ ആണെന്നുള്ള ധാരണയാണ്. നാം കാണുന്നതും നമ്മൾ കൂടുന്നതും ആണ് പ്രകൃതി എന്ന് മനസ്സിലാക്കുന്ന എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞാനല്ല, മറിച്ച് എൻ്റെ ചുറ്റുപാടും കാണുന്നതാണ് പ്രകൃതി എന്ന ചിന്തയിൽ നിന്നാണ് പ്രകൃതിയുടെ നാശം തുടങ്ങി വയ്ക്കുന്നത്. ഞാനും ഉൾപ്പെടുന്നതാണ് പ്രകൃതി എന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ പ്രകൃതിയെ നാം ഒരിക്കലും നശിപ്പിക്കുകയില്ല. പ്രകൃതി എന്നത് ഞാനാണെന്നുള്ള ഒരു അവബോധം നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ഒരു മരം നട്ടു എന്നൊക്കെ പറയുന്നതിൽ പലപ്പോഴെങ്കിലും ഒരു പ്രഹസനം ധ്വനിക്കാറുണ്ട്. കാരണം ഒരു ജൂൺ മാസമാകുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല പരിസ്ഥിതി. ഭൂമിയിൽ മനുഷ്യർ എത്ര നിസ്സാരരാണ് എന്ന് നാം ചിന്തിക്കണം. മറിച്ച് പ്രകൃതി എത്ര ശക്തനാണെന്ന് മനസ്സിലാക്കുവാൻ നാം വന്നുകൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റുകളിൽ നിന്നും, വെള്ളപ്പൊക്കങ്ങളിൽ നിന്നും, പേമാരിയിൽ നിന്നും, വൈറസുകളിലും നിന്നും നമ്മൾ കാണുന്നില്ലേ? സത്യത്തിൽ നാം എത്രമാത്രം അന്ധത ബാധിച്ചവരാണ്. പ്രകൃതിയെ നമ്മൾ രക്ഷിക്കേണ്ട ഒരു കാര്യമേയില്ല. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മാത്രം മതി. നമ്മൾ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അതിനെ അതിൻ്റെ തനതായ അവസ്ഥയിലേക്ക് വിട്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ മനുഷ്യകുലം പൂർണ്ണമായി അപ്രത്യക്ഷമാകും എന്ന കാലം അതിവിദൂരമല്ല. പ്രകൃതിക്ക് ഒന്നും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് നമ്മളില്ലെങ്കിൽ പ്രകൃതി തഴച്ചു വളർന്നിരിക്കും. ഒരു ജീവി പോലും വിശപ്പിനു വേണ്ടിയല്ലാതെ മറ്റൊരു ജീവിയെ കൊല്ലില്ല. മറിച്ച് മനുഷ്യൻ തൻ്റെ വിനോദത്തിനു വേണ്ടി കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. നാം ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ കുറഞ്ഞത് 500 വർഷമെങ്കിലും എടുക്കും ഭൂമിയിൽ അലിഞ്ഞു ചേരുവാൻ. അതുമല്ലെങ്കിൽ ഇരിക്കട്ടെ, 100 വർഷമെങ്കിലും എന്ന് വിചാരിക്കുക. 2 വരെ അത് ഭൂമിയിൽ കാണും. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2 നാശത്തിൻ്റെ വക്കിലേക്കാണ് നാം തള്ളിവിടുന്നത്. കടലിലെ ജീവജാലങ്ങൾ മുതൽ ഓരോ സ്പീഷീസുകൾ വരെ നമ്മളുടെ ഈ പ്രവർത്തനം മൂലം മാരകമായ വിധം പലതും ബാധിക്കുന്നുണ്ട്. ജലാശയങ്ങളിലേക്ക് തള്ളിക്കളയുന്ന രാസ ജൈവ മാലിന്യങ്ങൾ പുഴകളെയും കടലുകളെയും അവയുടെ സന്തുലിതാവസ്ഥ തകിടം മറിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രകൃതിയെ ശരിക്കും വെല്ലുവിളിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. ഇതിൻ്റെ റീസൈക്കിൾ ഉപയോഗവും ഇത് കുറയ്ക്കേണ്ടതുമായ പ്രവൃത്തികൾ വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയുന്നതിനുമപ്പുറം ഗ്ലോബൽ ഇഷ്യൂ വളർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിറ്റിക്കോ അതുമല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിനോ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. ഇവിടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിൽ മുളവുകാട് എന്ന പഞ്ചായത്തിൽ ഫാദർ ബോബി ജോസ് കപ്പൂച്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു വനം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന നാളെയിലേക്ക് പ്രകൃതിക്കൊരു കൈത്താങ്ങായി അത്

ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്നു. 1000 രൂപ സ്കോളർഷിപ്പ് ഇട്ട് ഈ ലോകത്തിലേക്ക് ഏതൊരു മനുഷ്യനും അംഗമാകാം. അവിടെ മരങ്ങൾ വനമായി രൂപപ്പെടുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ സമയം ചെലവഴിക്കാം. ഇന്ത്യയിൽ ഒരുപാട് NGOs ഇത്തരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അർബൻ ഏരിയയിൽ വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കാടുകളെ പുനഃസൃഷ്ടിക്കുക, അങ്ങനെയെല്ലാം ഇവർ വഴി നടന്നു പോകുന്നു. കൂട്ടായ ഒരു കാഴ്ചപ്പാടും മനസ്സിനെ തട്ടിയുള്ള ഒരു പ്രവൃത്തിയുമാണ് ഇതിന് വേണ്ടത്. അങ്ങനെ കൂട്ടായ പ്രവർത്തനവും അധികാരികളുടെ ഇടപെടലുകളും ഉണ്ടായാൽ നഷ്ടപ്പെട്ട പലതും ഈ പ്രകൃതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന, അപൂർവമായി നമ്മുടെ രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫോറസ്ട്രേഷൻ. ഇത് നമ്മുടെ ചുറ്റുപാടും ആരംഭിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. വഴിമരങ്ങൾ നീളെ ആണി തറച്ച് പഞ്ചറൊട്ടിക്കും എന്ന ലേബലോടുകൂടിയ ബോർഡുകൾ നമ്മൾ വഴികളിൽ കണ്ടുമുട്ടുന്നുണ്ട്. വർഷങ്ങളെടുത്ത് വളർന്ന മരങ്ങൾ ആ ഒറ്റ ആണിയടി കൊണ്ട് നശിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ ആർക്കും പരാതിയില്ലാത്തത്? സത്യത്തിൽ ഇത് ശരിക്കും ഹൃദയഭേദകമല്ലേ? അതുപോലെ തന്നെ ലക്ഷറി ലൈഫ് ഒഴിവാക്കിയാൽ തന്നെ ഒത്തിരി പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് കുറക്കാം. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മുതൽ രാത്രിയിൽ ബെഡിന് അടുത്ത് വയ്ക്കുന്ന വാട്ടർ ബോട്ടിൽ വരെ പ്ലാസ്റ്റിക് മയമാണ്. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക എന്നത് അത്ര കണ്ട് എളുപ്പമല്ല എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിവുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്സി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പാർട്സ്, അങ്ങനെ അങ്ങനെ പലതും. എന്നിരുന്നാലും നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ വിചാരിച്ചാൽ കുറക്കാം. എന്തുകൊണ്ട് കടയിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി നമുക്ക് കയ്യിൽ കരുതിക്കൂടാ? അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാകുന്നത് മുതൽ രാത്രിയിലെ AC ഉപയോഗിക്കുന്നതിൽ വരെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായാൽ പല ദുരന്തങ്ങളും നമുക്ക് തടയാൻ കഴിയും. 10 പേർ ശ്രമിച്ചാൽ തന്നെ എന്തുമാത്രം മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും കാണാം. ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നാം പ്രകൃതിയെ കുറച്ച് മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. ഒരു മിനിമലിസം എന്ന ഒരു പോളിസി തന്നെ ഉണ്ടല്ലോ, അതും നമുക്ക് നമ്മളിൽ പ്രാവർത്തികമാക്കാം. എന്തും മിനിമം പാലിച്ച് യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. ആർഭാടങ്ങൾ കഴിവതും ഒഴിവാക്കുക. നമ്മുടെ നല്ല ശീലങ്ങളിൽ നിന്ന് തന്നെ പ്രകൃതിയിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അക്യൂഷ്യ പോലുള്ള മരങ്ങൾ നിർത്തലാക്കിയാൽ എത്രമാത്രം രോഗങ്ങൾ നമ്മളുടെ ഇടയിൽ നിന്ന് മാറ്റാൻ കഴിയും? എന്തുമാത്രം ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മൾ മുന്നിൽ കാണുന്നത്! എന്തുകൊണ്ട് വഴിവക്കിൽ ഇങ്ങനെയുള്ള മരങ്ങൾ വച്ചുപിടിപ്പിച്ചുകൂടാ? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് പുതിയൊരു ആവാസ കേന്ദ്രമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. വഴിയരിയിലെ മാവുകളിൽ കുട്ടികൾ കല്ലെറിയട്ടെ, ആ കുട്ടികൾ മരത്തിൽ കയറി ചാടട്ടെ, തുളുമ്പുന്ന ബാല്യങ്ങളെ നമുക്ക് അവിടെ കാണാം. ഈ ടൈൽ പാകിയ മുറ്റത്ത് കളിക്കുവാൻ ഇടമില്ലാത്ത കുട്ടികൾക്ക് തികച്ചും ഒരു ആശ്വാസമല്ലേ ഈ വഴിമരങ്ങൾ? കൊറോണ കാലത്ത് കണ്ട കാഴ്ചകളിലൊന്നാണ് ഒത്തിരി ഒത്തിരി വീട്ടമ്മമാരും മുത്തശ്ശിമാരും പച്ചക്കറി കൃഷികളിൽ ഏർപ്പെടുന്നത്. സത്യത്തിൽ ഒത്തിരി സ്ട്രെസ് റിലീഫാണ് ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മങ്ങളിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. പ്രകൃതി എന്നാൽ സന്തോഷമാണ്. പരിസ്ഥിതി ഞാൻ കൂടെയാണെന്നുള്ള ചിന്തയോടെ നമുക്ക് കൈകോർത്ത് മുന്നേറാം. വരും തലമുറയ്ക്ക് നമ്മുടെ നന്മകൾ കൈമാറാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഞാൻ അലൂഷ്യസ്.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ ആരോഗ്യ

0: കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ രണ്ട് തുള്ളിയായ ഒപി വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടിലാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എഴുതും മുമ്പിൽ സ്വർഗത്തിലൂട്ടി.

ഒരിക്കലൊരു പൂവാലൻ കിളി

ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക, നന്ദു കൃത്യമായി ഉത്തരവും പറയും. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്

ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള മൂന്ന് മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിലും കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്തെ
1: ക്യാ ബാത്ത് ഹൈ
0: കൽ

കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. ആ ഒട്ടക്കണ്ണിട്ട് ഒളി

0: അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയോട്ടം
1: കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങി

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
1: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
0: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചിൻ 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയ ചന്ദർകുഞ്ച് ഫ്ളാറ്റിലെ ഇരട്ട ടവറുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഇംപ്ലോഷൻ രീതിയിലൂടെ പൊളിച്ചു നീക്കും. ഫ്ളാറ്റുകൾ പൊളിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്പനിയായ എഡിഫസ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദഗ്ധരുടെ സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തി. കെട്ടിടത്തിന്റെ ഘടനാപരമായ ഉറപ്പ്, ഭാരം താങ്ങാനുള്ള ശേഷി, കോൺക്രീറ്റിന്റെ ഗുണനിലവാരം, കോൺക്രീറ്റിലെ ഇരുമ്പ് കമ്പികളുടെ അവസ്ഥ, കെട്ടിടങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എന്നിവ വിലയിരുത്താൻ വേണ്ടിയായിരുന്നു പരിശോധനയെന്ന് എഡിഫസ് എഞ്ചിനീയറിംഗ് പാർട്ണർ ഉൽക്കർഷ് മേത്ത പറഞ്ഞു. എഡിഫസ് എഞ്ചിനീയറിംഗിന്റെ പങ്കാളികളായ ദക്ഷിണാഫ്രിക്കൻ കമ്പനി ജെറ്റ് ഡിമോളിഷൻസ് ഓപ്പറേഷൻ മാനേജർ കെവിൻ സ്മിത്ത്, സാങ്കേതിക വിദഗ്ധൻ റോബർട്ട് ബ്രിങ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്ട്രക്ചറൽ എഞ്ചിനീയറായ അനിൽ ജോസഫും സംഘത്തിന്റെ പരിശോധനകളിൽ പങ്കാളികളായി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ 3 പൊളിച്ചു നീക്കിയത് ജെറ്റ് ഡിമോളിഷന്റെ പങ്കാളിത്തത്തോടെ എഡിഫസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. നിർമ്മാണ രീതിയിലും രൂപകൽപ്പനയിലും മരടിലെ കെട്ടിടങ്ങളിൽ നിന്ന് ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് ടവറുകൾ വ്യത്യസ്തമാണെങ്കിലും പൊളിക്കാനായി അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഉപയോഗിക്കുകയെന്ന് ഉൽക്കർഷ് മേത്ത പറഞ്ഞു. സിന്തൈറ്റ് ഗ്രൂപ്പിന് കീഴിലെ കുമ്പളം റമദ ബൈ വിൻഹാം ഗാർഡൻ റിസോർട്ട് വളപ്പിൽ 5 crore ചെലവിട്ട് നിർമ്മിച്ച പ്രകൃതി സൌഹൃദ അത്യാധുനിക പാഡിൽ പിക്കിൾ ബോൾ കോർട്ടുകൾ തുറന്നു. ഇന്ത്യയിലെ ഒരു ആഡംബര റിസോർട്ടിൽ ഇത്തരത്തിലുള്ള അത്യാധുനിക പാഡിൽ പിക്കിൾ ബോൾ കായിക സമുച്ചയം ആരംഭിക്കുന്നത് ആദ്യമായാണെന്ന് കോർട്ടുകൾ ഉദ്ഘാടനം ചെയ്ത സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ബിജു ജേക്കബ് പറഞ്ഞു. കുട്ടികൾക്കും യുവാക്കൾക്കും പ്രൊഫഷണലുകൾക്കും മുതിർന്ന പൌരന്മാർക്കും എളുപ്പത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന വിനോദ ഉപാധിയാണ് പാഡിൽ ടെന്നീസും പിക്കിൾ ബോളും. ആരോഗ്യവും സാമൂഹികവുമായ ഒത്തുചേരലുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം അതിഥികൾക്കും സന്ദർശകർക്കും സമാനതകളില്ലാത്ത ലൈഫ് സ്റ്റൈൽ അനുഭവം സമ്മാനിക്കാനും ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വൈപ്പിനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന കപ്പലിന് തീപിടിച്ചു. കാളമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കപ്പൽ യാർഡിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ല. പുലർച്ചെയോടെയാണ് തീപിടുത്തമുണ്ടായത്. കാരണം വ്യക്തമല്ല. വിവിധ യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യാർഡിന്റെ മറുഭാഗത്തേക്ക് കടക്കാനാകാത്തതിനാൽ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് കോറിയിട്ട സംഭവത്തിൽ സൌത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു.

കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഔട്ട്ഫിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഷിപ്പ് ബിൽഡിംഗ് ഡിവിഷനിലെ അസിസ്റ്റന്റ് മാനേജറുടെ പരാതിയിലാണ് കേസെടുത്തത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അപകടപ്പെടുത്തും വിധം പ്രവർത്തിക്കുന്നതിനെതിരെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ 152 വകുപ്പ് പ്രകാരമാണ് കേസ്. വാക്ക്, എഴുത്ത്, അടയാളങ്ങൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ രീതികളിലൂടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതായി തെളിഞ്ഞാൽ ജീവപര്യന്തമോ 7 വർഷം തടവോ ലഭിക്കാവുന്ന വകുപ്പാണിത്. യു കെയിലെ നോർത്ത്

CSF വിഭാഗം പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന കൊച്ചി ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചു. മുൻപ് നിശ്ചയിച്ചിരുന്ന 6 വരിയിൽ നിന്ന് 8 വരിയാക്കിയുള്ള നിർമ്മാണത്തിനാണ് അനുമതി. 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കാവുന്ന തരത്തിലാകും നിർമ്മാണം. സംസ്ഥാനത്ത് 8 വരിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാതയാകും ഇത്. ആദ്യം കുണ്ടന്നൂർ വരെ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട പാത 44.7 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററാക്കി അരൂർ വരെ നീട്ടി. ബൈപ്പാസിന്റെ 3A വിജ്ഞാപനം ഉടൻ ഇറങ്ങും. 2024 ഇറങ്ങിയ 3A വിജ്ഞാപനം റദ്ദായതോടെ ബൈപ്പാസ് പദ്ധതി അനിശ്ചിതത്വത്തിൽ ആയിരുന്നു. പുനർവിജ്ഞാപനത്തിന് മുന്നോടിയായി പുതിയ ട്രാഫിക് സർവേ നടത്തി. പ്രതീക്ഷിച്ചതിലും വാഹനപ്പെരുപ്പം ഉണ്ടായേക്കാമെന്നും 6 വരി പാത വന്നാൽ ഗതാഗത കുരുക്കിന് പരിഹാരമാകില്ലെന്നും സർവേയിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പാത 8 വരിയാക്കുന്നത്. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷമാണ് കേന്ദ്ര അനുമതി ലഭിച്ചത്. തീരുമാനം ആശ്വാസമായെന്ന് അങ്കമാലി കുണ്ടന്നൂർ NH ബൈപ്പാസ് ആക്ഷൻ കൌൺസിൽ ജനറൽ കൺവീനർ സജി കുടിയിരിപ്പിൽ പറഞ്ഞു. എറണാകുളം തേക്കടി സ്റ്റേറ്റ് ഹൈവേയിലെ തിരക്കേറിയ നെല്ലാട് കവലയിലെ റോഡുകളുടെ മധ്യത്തിൽ മീഡിയനോ ട്രാഫിക് ഐലൻഡോ ഇല്ലാത്തതിനാൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു എന്ന് വാർത്തകൾ. കവലയുടെ പടിഞ്ഞാറു ഭാഗം കയറ്റമായതിനാൽ കിഴക്ക് നിന്ന് അമിത ഭാരവും കയറ്റിവരുന്ന ടോറസ് കണ്ടെയ്നർ വാഹനങ്ങൾ പലപ്പോഴും കയറ്റം വലിക്കാതെ നിരങ്ങി നീങ്ങുന്നത് 4 ഭാഗത്തും ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു. കൂടാതെ വീതി കുറഞ്ഞ നെല്ലാട് വാളകം റോഡിൽ ബസ് സ്റ്റോപ്പ് കവലയോട് ചേർന്ന് തന്നെയായതിനാൽ വാളകത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടുന്നു. നെല്ലാട് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലെ കമ്പനികളിലെ ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ എത്തുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും റോഡ് മുറിച്ചുകടക്കാൻ ഇതുമൂലം വളരെയേറെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും അശാസ്ത്രീയമായി നിർമ്മിച്ച കാനയുടെ ഉയരം കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എരമല്ലൂർ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തുള്ള സ്വകാര്യ ദന്ത ആശുപത്രിക്കാർ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഉയരം കുറയ്ക്കുന്നതിന് പണം കെട്ടിവച്ചതോടെ ആശുപത്രിക്ക് മുന്നിലുള്ള കാന പൊളിക്കാൻ നടപടി തുടങ്ങി. കാനയുടെ ഉയരം മൂലം പാതയോരത്തുള്ളവർക്ക് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറുന്നതിന് പ്രയാസമായിരുന്നു. തുടർന്ന് ആക്ഷൻ കൌൺസിൽ നിയമ നടപടിയുമായി നീങ്ങിയിരുന്നു. ദേശീയപാത അതോറിറ്റിക്കും KC വേണുഗോപാൽ MP, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കും സമീപവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. അരൂർ തുറവൂർ പാതയിൽ ഇരുവശങ്ങളിലുമായി 25 കിലോമീറ്റർ ഭാഗത്താണ് കാന നിർമ്മിച്ചിരിക്കുന്നത്. കാനയുടെ ഉയരവർദ്ധന മൂലം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറാൻ ബുദ്ധിമുട്ടുള്ളവർ 1000-ലേറെയാണ്. സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയപാതയിൽ അങ്കമാലിയെയും അരൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് 49.5 കിലോമീറ്ററിൽ എറണാകുളം ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാവുന്നുണ്ടെന്ന് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. ദേശീയപാത അതോറിറ്റിയാണ് നടപടി സ്വീകരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് 6,183.4 കോടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 6,551.1 കോടി എന്നിങ്ങനെ 13,553.5 കോടി രൂപയാണ് ആകെ ചെലവ്. കേന്ദ്ര ഉപരിതല വകുപ്പിന്റെ അനുമതി ലഭ്യമായാൽ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാൻ സാധിക്കുമെന്നും അൻവർ സാദത്തിന്റെ സബ്മിഷന് മന്ത്രി മറുപടി പറഞ്ഞു. അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെയുള്ള നിലവിലെ NH 544 പാത 25 മുതൽ 30 മീറ്റർ വരെ വീതിയുള്ള 4 വരി പാതയാണ്. ഇരുവശവുമുള്ള നഗരവൽക്കരണം കാരണം ഈ റോഡ് വികസിപ്പിക്കുക സാധ്യമല്ല. മാർത്താണ്ഡവർമ്മ പാലത്തിന് ആവശ്യത്തിന് വീതിയില്ലാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ആലുവ ബൈപ്പാസിലെ മാർത്താണ്ഡവർമ്മ പാലത്തിന് സമാന്തരമായി പുതിയ പാലമോ ഉയരപ്പാതയോ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം പരിഗണനയിലില്ലെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി 6 വരി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി ഇടപ്പള്ളിയിലെ റെയിൽവേ ട്രാക്കുകൾക്ക് മുകളിലൂടെ 63.48 മീറ്റർ നീളമുള്ള കൂറ്റൻ സ്റ്റീൽ ബോസ്ട്രിംഗ് ഗർഡർ വിജയകരമായി സ്ഥാപിച്ചു. വലിയ തൂണുകളുടെ സഹായമില്ലാതെ തന്നെ നീളമുള്ള പാലങ്ങളെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന അമ്പെയ്ത്ത് വില്ലിന്റെ ആകൃതിയുള്ള പ്രത്യേക സ്റ്റീൽ ഘടനയാണ് ബോസ്ട്രിംഗ് ഗർഡർ. തിരക്കേറിയ റെയിൽവേ പാതയ്ക്ക് മുകളിലൂടെയുള്ള ഭാഗങ്ങളിലാണ് ഈ നിർമ്മാണ രീതി സ്വീകരിക്കാറുള്ളത്. ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ രാത്രി ട്രെയിനുകൾ പ്രത്യേകമായി നിയന്ത്രിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൂറ്റൻ ഘടന യഥാസ്ഥാനത്ത് സ്ഥാപിച്ചത്. ഇതോടെ കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി ദേശീയപാത വികസനത്തിലെ നിർണായക ഘട്ടം കൂടിയാണ് പിന്നിട്ടിരിക്കുന്നത്. 26 കിലോമീറ്റർ പാതയിൽ ആകെ 7 വലിയ പാലങ്ങളും 8 ചെറിയ പാലങ്ങളുമാണുള്ളത്. ഇതിൽ അവസാനത്തെ പ്രധാന നിർമ്മാണമായിരുന്നു ഇടപ്പള്ളിയിലെ റെയിൽവേ മേൽപ്പാലം. ഇതോടെ ഈ പാതയിലെ വികസന പ്രവർത്തനങ്ങളുടെ 75% പൂർത്തിയായി എന്നാണ് കണക്ക്. കൊച്ചി ബൈപ്പാസിന്റെ നിർമ്മാണ നടപടികളുമായി ബന്ധപ്പെട്ട 3A വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഉടൻ പുറപ്പെടുവിക്കുമെന്ന് ബെന്നി ബെഹ്ലൻ MP പറഞ്ഞു. രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് പുതിയ ബൈപ്പാസ് അനിവാര്യമായതിനാലാണ് പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത്. പാർലമെന്റിൽ ഈ വിഷയം പലതവണ ഉന്നയിച്ചിരുന്നു.
പുനർ അനുമതിക്കായി കേന്ദ്ര ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് ചർച്ച നടത്തി. നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി.

കൂട്ടിച്ചേർത്തു. കേരള മെട്രോ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും ചേർന്ന് സംഘടിപ്പിച്ച വരയും വർത്തമാനവും പരിപാടി യാത്രക്കാർക്ക് വേറിട്ട അനുഭവമായി. കാർട്ടൂണിസ്റ്റുകളായ ഇ പി ഉണ്ണി, സജിത് കുമാർ, സജീവ്, റോഷ്, മോഹിത്, ഗോകുൽ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പരിപാടിയുടെ ഭാഗമായി മെട്രോയിലും വാട്ടർ മെട്രോയിലും യാത്ര ചെയ്ത് യാത്രക്കാരുമായി സംവദിച്ചത്. യാത്രക്കിടെ തന്നെ യാത്രക്കാരുടെ കാരിക്കേച്ചറുകൾ വരച്ചു നൽകുകയും അവയ്ക്ക് സ്വന്തം കയ്യൊപ്പ് ചേർത്ത് സമ്മാനിക്കുകയും ചെയ്തു. യാത്രക്കാർക്ക് മുന്നിൽ വെച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രൂപം കൊണ്ട കാരിക്കേച്ചറുകൾ വലിയ കൗതുകമാണ് സൃഷ്ടിച്ചത്. കുട്ടികളും യുവാക്കളും കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ പരിപാടിയുടെ ഭാഗമായി. ചിത്രങ്ങൾ തുടർന്ന് തെരഞ്ഞെടുത്ത മെട്രോ സ്റ്റേഷനുകളിലും സാമൂഹിക മാധ്യമ അക്കൌണ്ടിലും പ്രദർശിപ്പിച്ചു. സാഹിത്യവും സിനിമയും വ്യത്യസ്ത മാധ്യമങ്ങളാണെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഉദാത്തമായ സാഹിത്യ സൃഷ്ടികൾ സിനിമ ആകാറുണ്ടെങ്കിലും വായന നൽകുന്ന അനുഭൂതി പകരുവാൻ ആ സിനിമകൾക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ ചലച്ചിത്രകാരൻ കാണാത്തതിനെ കാണിച്ചു തരികയും കേൾക്കാത്തതിനെ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. സിനിമയും സാഹിത്യവും പാരസ്പര്യങ്ങൾ എന്ന വിഷയത്തിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അടൂർ. സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ ടി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കമൽ, സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ അടക്കമുള്ളവർ പങ്കെടുത്തു. വണ്ടർലാ കാർണിവൽ കെ പോപ്പ് ആരാധകർക്ക് ആവേശകരമായ അനുഭവമായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആരാധകർ പരിപാടിയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കെ പോപ്പ് ഗേൾ ഗ്രൂപ്പായ കിൻസ് അവതരിപ്പിച്ച പ്രകടനം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. എസ് ടി സി ഫാഷൻ ടീം അവതരിപ്പിച്ച കെ ഫാഷൻ ഷോയും പ്രേക്ഷക ശ്രദ്ധ നേടി. ചിത്രപ്പുഴ, കരിങ്ങാച്ചിറ, ചാത്താരി, തൃപ്പൂണിത്തുറ, അമ്പലമുകൾ മേഖലകളിൽ ശക്തമായി കരിപ്പൊടി വീണത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകളിലും വാഹനങ്ങളിലുമാണ് കറുത്ത പൊടി ആദ്യം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലക്കി വിരിച്ചിട്ട തുണികളിലും വീട്ടുസാധനങ്ങളിലും വരെ കറുത്ത പൊടി പടർന്നതായി നാട്ടുകാർ കണ്ടെത്തി. ബി പി സി എൽ കൊച്ചി റിഫൈനറിയുടെ പെറ്റ്കോക്ക് പ്ലാന്റിൽ നിന്നാണ് പൊടിപടലങ്ങൾ ഉയർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പൊടിപടലം ശ്വസിച്ച പ്രദേശവാസികളിൽ പലർക്കും കടുത്ത ശ്വാസമുട്ടലും കണ്ണെരിച്ചലും ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ആദ്യഘട്ടത്തിൽ സ്ഥലം സന്ദർശിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചത് കനത്ത പ്രതിഷേധത്തിന് കാരണമായി. വില്ലിംഗ്ടൺ ഐലൻഡിലെ തുറമുഖ അതോറിറ്റിയുടെ സ്ഥലത്ത് നിന്ന് റെയിൽവേ പാളം മോഷണം പോയ സംഭവത്തിൽ റെയിൽവേ സുരക്ഷാ സേന കേസെടുക്കുന്നു. തുറമുഖ അധികൃതർ പ്രഖ്യാപിച്ച ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. 240 മീറ്റർ നീളത്തിലാണ് പാളമുണ്ടായിരുന്നത്. നഷ്ടപ്പെട്ട പാളത്തിന്റെ നീളവും അളവും റെയിൽവേ ഉദ്യോഗസ്ഥർ തിട്ടപ്പെടുത്തി. എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളും RPF സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാന ഗേറ്റ് കൂടാതെ പൂട്ടാതിരുന്ന മറ്റൊരു ഗേറ്റ് ഇതേ കോമ്പൗണ്ടിലുണ്ടായിരുന്നു. ഇവിടെ കാട് തെളിച്ച് പുതിയ ചങ്ങല ഉപയോഗിച്ച് താഴിട്ട് പൂട്ടി. എറണാകുളം വാർഫിനകത്തെ Q9 ബർത്തിന് സമീപത്തെ പാളത്തിന്റെ ഭാഗങ്ങളാണ് കാണാതായത്. ഇതിന്റെ ഭാരവും കൃത്യമായ അളവും കണ്ടെത്തുന്നതിന് വിശദമായ പരിശോധന ആവശ്യമാണ്. റെയിൽ പാളത്തിനടിയിലെ കോൺക്രീറ്റ് പാളിയിൽ നിന്ന് റെയിൽ പാളങ്ങൾ വേർപെടുത്തിയ ഭാഗമാണ് അധികൃതർ പരിശോധിച്ചത്. വേർപെടുത്തിയ പാളത്തിന്റെ ഭാഗങ്ങൾ പരിസരത്ത് തന്നെ കൂട്ടിവച്ചിട്ടുണ്ട്. 10 വർഷമായി ഉപയോഗമില്ലാതെ കിടന്നതിനാൽ അറ്റകുറ്റപ്പണികൾ നടക്കാതെ കിടന്ന ഭാഗമായിരുന്നു ഇത്. തുറമുഖ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ആക്രി സാധനങ്ങൾ കണ്ടെയ്നറുകളിൽ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതിന്റെ മറവിൽ പാളത്തിന്റെ ഭാഗങ്ങൾ കടത്തിയോ എന്ന് പരിശോധിക്കും. എന്നാൽ ടെൻഡർ നൽകി പരിശോധനകൾക്ക് ശേഷമാണ് ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് തുറമുഖ അധികൃതരുടെ വാദം. ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോയോ എന്നും പരിശോധിക്കും. തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിക്കുന്ന അരൂർ കുമ്പളം പാലത്തിന്റെ പൈലിംഗ് പൂർത്തിയായി. നിലവിലെ പാലത്തിൽ നിന്ന് 40 അടി പടിഞ്ഞാറ് മാറി 38 തൂണുകളിലാണ് പുതിയ പാലം വരുന്നത്. തൂണുകൾക്കായി 152 പൈലുകളാണ് നടത്തിയത്. അരൂർ കരയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയോടെ ആരംഭിച്ച ജോലികൾ പൂർത്തീകരിച്ചതിന്റെ ആഘോഷമടക്കം ശനിയാഴ്ച രാത്രി നടന്നു. അരൂർ കരയിൽ നിന്ന് 200 മീറ്റർ മാറി കായലിന് നടുവിലായി പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലായിരുന്നു ആഘോഷം നടന്നത്. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ റോഡിൽ നിന്ന് 30 അടി താഴ്ചയിലേക്ക് വീണ് ബാലിക മരിച്ചത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ജീവനക്കാരുടെ അനാസ്ഥ കാരണം സംഭവിച്ച അപകടത്തിലാണെന്ന പരാതിയിൽ ഉന്നതതല അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. RDO അല്ലെങ്കിൽ സബ് കളക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് സ്ഥല പരിശോധന നടത്തണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസും PWD എഞ്ചിനീയറും സ്ഥല പരിശോധനയിൽ പങ്കെടുക്കണം.
പൊതുവഴിക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് കാരണമാണ് അപകടം സംഭവിച്ച് ബാലിക മരിക്കാനിടയായത് എന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കണം. സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നെങ്കിൽ 30 അടി താഴ്ചയിലേക്ക് കുട്ടി

ിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നും പരിശോധിക്കണം. മണ്ണിട്ടുയർത്തിയ പാർക്ക് റോഡും അപകടം നടന്ന താഴ്ന്ന ഭാഗവും തമ്മിലുള്ള പൊക്കത്തിന്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്തണം. അപകടം നടന്ന സ്ഥലത്തിന്റെ ചിത്രങ്ങളും ഹാജരാക്കണം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ 4 ആഴ്ചയ്ക്കകം കമ്മീഷനിൽ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണം. കുട്ടിയുടെ മാതാപിതാക്കളുടെ വിലാസവും സമർപ്പിക്കണം. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറും തൃക്കാക്കര മുനിസിപ്പാലിറ്റി സെക്രട്ടറിയും 4 ആഴ്ചയ്ക്കകം പ്രത്യേകം റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. RDO, തൃക്കാക്കര മുനിസിപ്പാലിറ്റി സെക്രട്ടറി, തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ പ്രതിനിധി എന്നിവർ 10 AM പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണം. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നിഹാന കാതറിൻ ആൻഡ്രൂസ് എന്ന വിദ്യാർത്ഥിനിയാണ് ഞായറാഴ്ച അപകടത്തിൽ മരിച്ചത്. നിഹാന പതിച്ച അപകട ഗർത്തത്തിന് സുരക്ഷാവേലി ഒരുക്കണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യം അധികൃതർ ചെവികൊണ്ടില്ലെന്ന് പരാതിയുണ്ട്. മാവേലിപുരം ഓണം പാർക്കിന് സമീപത്തെ റോഡ് 15 മീറ്ററോളം മണ്ണിട്ടുയർത്തിയപ്പോഴാണ് അപകട ഭീഷണി ഉണ്ടായത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കിയതിനെ തുടർന്ന് അങ്കമാലി മേഖലയിൽ സ്വകാര്യ ബസ്സിന് പ്രതിദിനം 1000 രൂപ മുതൽ 3000 രൂപ വരെ കളക്ഷനിൽ കുറവ് വന്നതായും ഡീസൽ അടിക്കാനോ ജീവനക്കാർക്ക് കൂലി നൽകാനോ തികയുന്നില്ലെന്നും അങ്കമാലി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് APGB, സെക്രട്ടറി BO ഡേവിസ് എന്നിവർ അറിയിച്ചു. തുടരാനാകാത്തതിനാൽ ആദ്യപടിയായി ട്രിപ്പുകൾ വെട്ടിക്കുറയ്ക്കാനും തുടർന്ന് G-ഫോം നൽകി പൂർണ്ണമായും നിർത്തിയിടാനുമാണ് ചില ബസ് ഉടമകളുടെ തീരുമാനം. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുന്ന അതേ മാതൃകയിൽ 0 ടിക്കറ്റ് നൽകി ആ തുക സർക്കാർ ഉടമകൾക്ക് തിരികെ നൽകുന്നതും കിലോമീറ്റർ അടിസ്ഥാനത്തിൽ 55 രൂപ വാടക നൽകി സ്വകാര്യ ബസ്സുകളുടെ കളക്ഷനും സർക്കാരിലേക്ക് അടച്ച് നടപ്പാക്കാവുന്ന രീതിയിലുള്ള വിവിധ പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചതായും അസോസിയേഷൻ അറിയിച്ചു. ഡീസൽ വിലയിൽ 8 രൂപയുടെ വർധന ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് പദ്ധതി ആരംഭിച്ചത്. ബജറ്റിൽ റോഡ് നികുതിയിൽ 50% കുറവ് വരുത്തിയതുകൊണ്ട് മാത്രം ഇത്രയും വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല, ഭാരവാഹികൾ പറഞ്ഞു. കാട്ടാനകളെ ദൂരെ നിന്ന് കാണുന്നതിന് അധിക ലൈറ്റുകൾ ഘടിപ്പിച്ചതിന് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാലടി ഗ്രൂപ്പിലെ ആംബുലൻസിന് മോട്ടോർ വാഹന വകുപ്പ് 5500 രൂപ പിഴ ചുമത്തിയത് വിവാദമായി. വാഹനത്തിൽ അനുമതിയില്ലാതെ മാറ്റങ്ങൾ വരുത്തിയതിനാണ് പിഴയിട്ടത്. കാട്ടാനകളെ കാണുന്നതിനായി ആംബുലൻസിന്റെ മുകളിലും ബമ്പറിലുമാണ് ലൈറ്റുകൾ ഘടിപ്പിച്ചത്. വാഹനത്തിന്റെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം നടന്ന സ്പെഷ്യൽ ഡ്രൈവിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ആംബുലൻസ് പിടികൂടി പിഴ ചുമത്തിയത്. പ്ലാന്റേഷനിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പ്ലാന്റേഷന്റെ അകത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ അങ്കമാലി, ചാലക്കുടി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള ഏക ആശ്രയമാണ് ഈ ആംബുലൻസ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വഴി ചെല്ലാനത്തെ 102 വയസ്സുകാരി കളുത്തുങ്കൽ ഫിലോമിന ബേബി ജോസഫിന്റെ പാടശേഖരത്തിൽ പൊക്കാളി കൃഷി ആരംഭിച്ചു. ചെല്ലാനം മറുവക്കാട് പാടശേഖരത്തിലെ ബേബിയുടെ 5 ഏക്കർ വയലിൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പാടശേഖരത്തിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ജലനിരപ്പ് നിയന്ത്രിക്കാതെ വന്നതോടെ പലപ്പോഴായി കൃഷി മുടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയും സുരക്ഷിതമായി കൃഷി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും ഫിലോമിന ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് നിവേദനം നൽകിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് PLDA അധ്യക്ഷയായ കളക്ടർ പാടശേഖരത്തിൽ നിന്ന് ഉപ്പുവെള്ളം പൂർണ്ണമായും ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിച്ചു. ബേബിയുടെ വയലിലെ വെള്ളം ഒഴിവാക്കിയ ശേഷം സംരക്ഷണ ചിറ ബലപ്പെടുത്തുകയും നിലം ഉഴുതുമറിക്കുകയും ചെയ്തു. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച പൊക്കാളി വിത്തുകളാണ് വിതച്ചത്. കൊച്ചിയും തിരുവനന്തപുരവും ചായകുടിയുടെ കാര്യത്തിൽ വൻ വളർച്ച നേരിടുന്നു എന്ന് കണക്ക്. ഇൻസ്റ്റാമാർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 130 നഗരങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ് വളർച്ചാ നിരക്കിൽ കൊച്ചിയും തിരുവനന്തപുരവും മുന്നിലെത്തിയത്. കണക്കിൽ ഒന്നാമത് ബംഗളൂരുവാണ്. 2ാം സ്ഥാനത്ത് മുംബൈ, തൊട്ടടുത്ത് ഹൈദരാബാദുമുണ്ട്. രുചി വൈവിധ്യങ്ങളുള്ള കഫേകളുടെ എണ്ണം, സ്റ്റാർട്ടപ്പ് കേന്ദ്രീകൃത ചായകുടി ശീലം എന്നിവയാണ് ബംഗളൂരുവിനെ പ്രധാനമായും മുന്നിലെത്തിച്ചത്. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന തേയില നഗരം ഭുവനേശ്വറാണ്. ഏറ്റവും വേഗം വളരുന്ന വിപണികൾ കൊച്ചിയും തിരുവനന്തപുരവുമാണ്. ജിഞ്ചർ ടീ, കട്ടൻ ചായ, ഏലക്ക ചായ, ഗ്രീൻ ടീ, മസാല ചായ എന്നിവയ്ക്കാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രിയമേറുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ് കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിലെ BTech മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ മുഖ്യാതിഥിയായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്കായി ഒരുക്കിയ ഗ്രോയിംഗ് അപ്ഗൈഡ് എന്ന പരിപാടി ശ്രദ്ധ നേടി.
പൊതുവെ കുട്ടികൾക്കിടയിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന വിഷയത്തെക്കുറിച്ച് തുറന്ന്

സംസാരിക്കാനുള്ള അവസരമൊരുക്കിയാണ് പനമ്പിള്ളി നഗർ ഗെറ്റ് മെഡ്ഗോ ക്ലിനിക്കിലെ ഗൈനക്കോളജിസ്റ്റും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേറ്ററുമായ ഡോക്ടർ നമിത ജോസഫ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പ്രായപൂർത്തിയാകുന്നതിലെ നിർണായക ഘട്ടമായ 9 മുതൽ 13 പ്രായവിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കു വേണ്ടി തേവര യോട്ട് ക്ലബിൽ നടന്ന പരിപാടിക്ക് ലഭിച്ചത് മികച്ച പ്രതികരണമായിരുന്നു. പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ കുട്ടികൾക്കുണ്ടാകേണ്ടതുണ്ടെന്ന് ഡോക്ടർ നമിത പറഞ്ഞു. ഒരു പ്രായമെത്തുമ്പോൾ പെൺകുട്ടികളോട് ആർത്തവത്തെക്കുറിച്ച് നമ്മൾ പറയും, പക്ഷേ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നോ അതിന്റെ ശാസ്ത്രീയ വശങ്ങളോ പറഞ്ഞു മനസ്സിലാക്കില്ല. പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ ബോധവൽക്കരിക്കണം, അവർ കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കാക്കനാട് മാർത്തോമസ് സ്കൂളിൽ വേറിട്ട ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെ ഭാഗമായി നോ ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് സ്കൂൾ അങ്കണത്തിൽ അണിനിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജൂബി പോൾ, വൈസ് പ്രിൻസിപ്പൽ സൂസൻ ജേക്കബ്, ഹെഡ്മിസ്ട്രസ് മേരി കെ ജോൺ എന്നിവർ കുട്ടികൾക്കൊപ്പം ചേർന്ന് പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ മഹിളാ കിസാൻ സ്വശാക്തീകരൺ പരിയോജനയുടെ നേതൃത്വത്തിൽ കൂവപ്പടി പഞ്ചായത്തിലെ ചേരനല്ലൂർ പാടശേഖരത്ത് യന്ത്രവൽകൃത നെൽകൃഷി തുടങ്ങി. ഞാറുനടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് സ്ഥിരമായ വരുമാനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എം കെ എസ് പി യന്ത്രവൽകൃത നെൽകൃഷിയിലൂടെ. തരിശായി കിടക്കുന്ന കൂടുതൽ പാടശേഖരങ്ങളെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി പദ്ധതിക്കുണ്ട്. പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. 2019 കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഈസ്റ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതിയിൽ ആദ്യമായി 40 വനിതകൾക്ക് തെങ്ങ് കയറ്റത്തിന് പരിശീലനം നൽകുകയും യന്ത്രങ്ങൾ സൌജന്യമായി നൽകുകയും ചെയ്തിരുന്നു. കടലേറ്റ ഭീഷണി നേരിടുന്ന കണ്ണമാലി പ്രദേശത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കണ്ണമാലി സന്ദർശിച്ചു. സബ് കളക്ടർ ഗ്രന്ദേ സായികൃഷ്ണയും അവർക്കൊപ്പമുണ്ടായിരുന്നു. പുത്തൻതോട്, കണ്ണമാലി, ചെറിയ കടവ് പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണ ജോലികളും കളക്ടർ വിലയിരുത്തി. 1.38 കോടി രൂപ ചെലവിലാണ് ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള പ്രതിരോധ നടപടികൾ നിർവഹിച്ചത്. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ തോടുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കടൽക്ഷോഭമുണ്ടായാൽ വീടുകളിൽ വെള്ളം കയറാതിരിക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്നും നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ഫോർട്ട് കൊച്ചിയിലെ ടൂറിസം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കടപ്പുറം സംരക്ഷിക്കാൻ നടപടിയെടുക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് എംഎൽഎ പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടപ്പുറം സംരക്ഷിക്കുന്നതിന് ശാസ്ത്രീയമായ നടപടികളെടുക്കും. ഇതിനായി മേഖലയുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തും. ബജറ്റിൽ ടൂറിസം മേഖലയ്ക്കായി 325 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിക്ക് അനുയോജ്യമായ പ്രോജക്ട് രൂപപ്പെടുത്തി ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണമാലിയിൽ 6 കിലോമീറ്റർ നീളത്തിൽ ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മാണത്തിന് നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി നിയോജക മണ്ഡലത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 16.60 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. ടി ബി സെന്ററിനായി 9.60 കോടിയും ചെല്ലാനം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 2.50 കോടിയും മട്ടാഞ്ചേരിയിലെ ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിന് 3 കോടിയും കുമ്പളങ്ങി റോഡ് നിർമ്മാണത്തിന് 1.50 കോടി രൂപയും അനുവദിച്ചു. കുമ്പളങ്ങി മോഡൽ ടൂറിസം പ്രോജക്ടിന് 1 കോടിയും കായൽ പുനരുദ്ധാരണത്തിന് 1 കോടിയും കുമ്പളങ്ങിയിലെ ഡിവൈൻ കോളനി തോട്ടിലെ ചെളി നീക്കാൻ 1 കോടിയും ആഞ്ഞിലിത്തറ സൂയിസ് നിർമ്മാണത്തിന് 1 കോടി രൂപയും അനുവദിച്ചതായി എംഎൽഎ പറഞ്ഞു. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പുതിയ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കും. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വട്ടാഞ്ചേരിയിൽ പുതിയ ജലസംഭരണി നിർമ്മിക്കും. കൊച്ചിയിലേക്കുള്ള പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിനും നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.

0: റേഡിയോ കൊച്ചിൻ ഇന്ത്യ എഫ് എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

呀妈。

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഡോക്ടർ ഷാർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു പോളിയോ വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OP വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുക. ഒപ്പം പരിചയമുള്ളവരെ ഈ പരിപാടിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പൊതുജന ശ്രദ്ധയ്ക്കായി റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ, എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ജീവിതത്തിലൂടെ സവിശേഷമായി കടന്നുപോയ ഒരു മുൻ അധ്യായത്തിന് ശേഷം വീണ്ടും നാം മലയാള സിനിമ കണ്ടതിൽ തന്നെ വേണ്ടത്ര ഉപയോഗിക്കപ്പെടാതെ പോയ ആ അഭിനയ പ്രതിഭയുടെ നടന മനോഹാരിതയിലൂടെ മറ്റൊരു അധ്യായം കൂടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ പ്രത്യേകമായി ആക്ഷൻ താരമെന്ന നിലയിൽ മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച സുരേഷ് ഗോപി മനോഹരമാക്കിയ ചില സാധാരണ വേഷങ്ങളിലേക്ക് കടന്നുചെല്ലാം. കഥാപാത്രങ്ങൾക്കപ്പുറം സിനിമകളുടെ പ്രമേയങ്ങൾക്ക് അധിക പ്രാധാന്യം നൽകാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ചിത്രങ്ങളും പറഞ്ഞുപോകാൻ സമയം തികയുകയുമില്ല. 1984 പുറത്തിറങ്ങിയ നിരപരാധി എന്ന തമിഴ് ചിത്രത്തിലാണ് സുരേഷ് ഗോപി മുതിർന്ന ശേഷം ആദ്യമായി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഏറെ പ്രശസ്തമായ ഓടയിൽ നിന്നെന്ന ചിത്രത്തിൽ ബാലനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. 1986 ആദ്യം പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ചിത്രത്തിൽ കഥാനായകൻ ബാലഗോപാലന്റെ സഹോദരിയെ പെണ്ണുകാണാൻ വരുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംഭാഷണമുള്ള വേഷത്തിൽ സുരേഷ് ഗോപി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അതേ വർഷം പുറത്തിറങ്ങിയ അനേകം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കുറേയധികം വേഷങ്ങൾ തുടർന്ന് ആ ചെറുപ്പക്കാരന് ലഭിച്ചു. നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളൊക്കെ, രാജാവിന്റെ മകൻ അടക്കമുള്ള ചിത്രങ്ങളിലെ നായകന്റെ നിഴലായി നിൽക്കുന്ന വേഷങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം 1987 സ്ഥിതി വിഭിന്നമല്ല. എന്നാൽ അതേ വർഷം പുറത്തിറങ്ങിയ പി ചന്ദ്രകുമാർ ചിത്രം യാഗാഗ്നിയിൽ നായകനെന്ന് വിളിക്കാവുന്ന ആദ്യ വേഷം മുകേഷിനൊപ്പം സുരേഷ് ഗോപിയും പങ്കിട്ടു. നായകനെന്ന് വിളിക്കാവുന്ന ആദ്യ ചിത്രത്തിൽ തന്നെ മലയാളത്തിൽ സുരേഷ് ഗോപി പോലീസ് വേഷമാണ് കൈകാര്യം ചെയ്തത്. മലയാളിയായ കെ വിജയൻ സംവിധാനം ചെയ്ത നിരപരാധി എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം പോലീസ് വേഷം തന്നെയാണ് അവതരിപ്പിച്ചത്. ആദ്യകാല ചിത്രങ്ങളിലധികവും സുരേഷ് ഗോപി അവതരിപ്പിച്ച വേഷങ്ങൾക്ക് ശബ്ദം നൽകിയതെന്നാൽ മറ്റ് കലാകാരന്മാരായിരുന്നു. 1989 അക്ഷരത്തെറ്റ്, ദ ന്യൂസ്, ന്യൂ ഇയർ, വർണ്ണം, വചനം അടക്കമുള്ള ചിത്രങ്ങളിൽ ജയറാമിനും മുകേഷിനുമൊക്കെയൊപ്പം നായകനായും പ്രതിനായകനായും നായകതുല്യ വേഷങ്ങളിലുമൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഹാസ്യത്തിന് പ്രാധാന്യമുള്ള വില്ലൻ വേഷം വരെ അദ്ദേഹം അവതരിപ്പിച്ചു. ഉദാഹരണം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന രഞ്ജിത്ത് വിജി തമ്പി കൂട്ടുകെട്ടിൽ പിറന്ന ജയറാം ചിത്രമാണ്. ക്രമേണയാണ് 1992 മുതലൊക്കെ ക്ഷൂഭിത യൗവനത്തെ പ്രതിനിധീകരിക്കുന്ന ചെറുപ്പക്കാരൻ വേഷങ്ങളുടെ കുത്തൊഴുക്ക് ആരംഭിച്ചത്.
3: ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ്
4: അത് പിന്നെ ആർക്കറിയാത്തത്.
3: ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും?
4: അത് കുറെ വേണ്ടി വരും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസ് അന്വേഷിച്ചാൽ അറിയാം.
3: ഇത് മതിയാവൂ?
4: സാമുദ്രോഹി എന്ന കാശി എന്നേച്ച് പോടാ, പരമദ്രോഹി. അയ്യോ, ചതിച്ചല്ലോ.
2: ആദ്യ വർഷങ്ങളിൽ തന്നെ ക്യാരക്ടർ വേഷങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തു തന്നെ നിലയുറപ്പിച്ച നടൻ തന്നെയാണ് സുരേഷ് ഗോപി. ആദ്യ വർഷമായ 1986 തന്നെ പുറത്തിറങ്ങിയ മോഹൻലാൽ ശശികുമാർ ചിത്രം മനസ്സിലൊരു മണിമുത്ത് സുരേഷ് ഗോപി ഉപനായകനായി രംഗത്ത് വന്നതാണ്. തുടർന്ന് ജെ സിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന 1987 ഇവിടെ എല്ലാവർക്കും സുഖമെന്ന മോഹൻലാൽ കാർത്തിക ചിത്രത്തിലും സഹൃദയനായ ഉപനായക വേഷത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടു. തന്റെ പ്രിയതമയെ ഏറെ സ്നേഹിക്കുന്ന യുവാവായി സുരേഷ് ഗോപി ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ രംഗത്ത് വന്ന ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടെ എല്ലാവർക്കും സുഖം, അതുപോലെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രവും. ശശികുമാർ ഒരുക്കിയ മനസ്സിലൊരു മണിമുത്ത് ദുർഗുണസമ്പന്നനായ ഒരു നായക കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. കഥാഗതിയിൽ രണ്ടാം പകുതിയിൽ അയാൾക്ക് വരുന്ന മാനസാന്തരവും മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ കാതൽ. മോഹൻലാൽ അവതരിപ്പിച്ച മോഹൻ ഒരു വലിയ ഭവനത്തിലെ സമ്പന്ന യുവാവാണ്. ആരും

ിക്കാനില്ലാതെ വളർന്നയാൾ. ആ നാട്ടിലെ നല്ലവനായ ശ്രീധരൻ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം മോഹൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഉർവശി അവതരിപ്പിച്ച രാധിക എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതും ഇതുവഴി അവർക്കിടയിൽ സംഘർഷങ്ങൾ രൂപപ്പെടുന്നതും ശ്രീധരന്റെ കൊലപാതകത്തിൽ മോഹൻ സംശയിക്കപ്പെടുന്നതുമൊക്കെയാണ് കഥ. എന്നാൽ രാധിക അയാളെ സംശയിക്കാൻ സാഹചര്യങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോഴും കുറ്റക്കാരനാക്കുന്നില്ല. ഇതാണ് മോഹനിൽ മാറ്റങ്ങളുണ്ടാക്കുന്നത്. എന്നാൽ മരണത്തിനുത്തരവാദി അയാളുടെ അമ്മാവന്റെ മകനായ

0: പെൺകുട്ടിയാണ് കാർത്തിക അവതരിപ്പിച്ച ജിജി. അവർക്കിടയിൽ സൗഹൃദമുണ്ട്. ജിജിയുമായി പ്രണയത്തിലായ ഹരി ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു.
1: സാറിനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ?
2: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, അവക്ക് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ ഉടനെ കല്യാണം കഴിക്കും. അപ്പു അല്ലേ എന്നോട് നേര് പറയാത്തത്?
1: എനിക്ക് പറയാൻ നാണോ? അറിഞ്ഞാ സാർ കളിയാക്കും.
2: ഞാൻ കളിയാക്കില്ല. പറയൂ, ആ പെൺകുട്ടിക്ക് അപ്പുവിനെ ഇഷ്ടമാണോ?
1: എന്നെ എല്ലാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ ആ പെൺകുട്ടിയാ.
2: ആഹാ, എന്നിട്ടാ?
1: ഞങ്ങൾ ഒരുമിച്ചാ വളർന്നത്. ഞാൻ ഒത്തിരി പൂവും പേടക്കയും മാങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഥ പറഞ്ഞുതരും, എന്റെ മുമ്പിൽ ഇരുന്ന് പാടും.
2: എന്നിട്ടും അപ്പു ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞില്ല.
1: ഞാൻ പറയില്ല, എനിക്ക് നാണ.
2: എന്നാ ഞാൻ പറയട്ടെ. ജിജി, ജിജി വർമ്മ.
0: ഇതിനിടയിൽ ജിജിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ലാലു അലക്സ് അവതരിപ്പിച്ച സേതുരാമൻ എന്ന യുവാവുമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവർക്കായുള്ള പോരാട്ടത്തിൽ സേതുവിന്റെ കൈകൊണ്ടാണ് അപ്പുവിന്റെ മരണം. 1987 തന്നെ പുറത്തുവന്ന ഭൂമിയിലെ രാജാക്കന്മാർ, ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്, ന്യൂഡൽഹി അടക്കമുള്ള ചിത്രങ്ങളിലും മികച്ച ക്യാരക്ടർ റോളുകൾ അവതരിപ്പിച്ചാണ് സുരേഷ് ഗോപി ചലച്ചിത്ര ജീവിതത്തിന്റെ ആദ്യപടികൾ കെട്ടിയുയർത്തിയത്. തമ്പി കണ്ണന്താനത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാരിൽ മോഹൻലാൽ അവതരിപ്പിച്ച നായകൻ മഹേന്ദ്രവർമ്മയുടെ സുഹൃത്ത് ജയൻ എന്ന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന യുവാവിന്റെ വേഷം സുരേഷ് ഗോപി മനോഹരമാക്കി. നീതിക്കായി പോരാടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ അകാലത്തിൽ മരണമടയുന്ന നേതാവിന്റെ വേഷം. ശ്രീധരന്റെ ഒന്നാം തിരുമുറിവിലാകട്ടെ നായകൻ മമ്മൂട്ടി അവതരിപ്പിച്ച ശ്രീധരന്റെ ഭവനത്തിലെത്തിച്ചേർന്ന അമ്മാവന്റെ മകൾ അശ്വതിയുടെ മുൻകാമുകന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത്. അവസാനത്തോടടുക്കുമ്പോൾ ഏതാനും നേരം മാത്രം രംഗത്തു വരുന്ന വേഷം. തന്നെ വഞ്ചിച്ചവനെന്ന് അശ്വതി കരുതുന്ന വ്യക്തി. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അശ്വതിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരുന്ന വിനയചന്ദ്രൻ എന്ന യുവാവിന്റെ വേഷം. ജോഷി ചിത്രം ന്യൂഡൽഹിയിലാകട്ടെ സുരേഷ് എന്ന ന്യൂസ് ഫോട്ടോഗ്രാഫറിന്റെ വേഷമാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. ധ്വനി, മൂന്നാം മുറ, ഒരു CBI ഡയറിക്കുറിപ്പ്, നായർ സാബ് അടക്കമുള്ള ചിത്രങ്ങളും ഇത്തരം സുരേഷ് ഗോപി വേഷങ്ങൾ ഉൾപ്പെടുന്നതാണ്. തുടർന്ന് അദ്ദേഹം അഭിനയ പ്രാധാന്യമുള്ള കൂടുതൽ മികച്ച വേഷങ്ങളിലേക്ക് ക്രമേണ എത്തിച്ചേരുകയും ചെയ്തു. ഇന്നലെയിലെ നരേന്ദ്രൻ, നായകനേക്കാൾ സ്നേഹിക്കപ്പെട്ട ഒരതിഥി വേഷം. നായകൻ ശരത് മേനോന്റെയും അമ്മ ഡോക്ടർ സന്ധ്യയുടെയും അവർക്കരികിൽ വിധിയെത്തിച്ച മായയെന്ന ഗൗരിയുടെയും പക്കലേക്ക് കഥാവസാനം എത്തിച്ചേരുന്ന ആ മാന്യനായ ചെറുപ്പക്കാരൻ. ഒരപകടമാണ് മായയെ കഥാനായകൻ ശരത്തിനരികിൽ എത്തിച്ചത്. നരേന്ദ്രനിൽ നിന്ന് അവളെ പൂർണ്ണമായി അകറ്റുന്നതും ആ അപകടമാണ്. ദൂരെ ഏതോ നാട്ടിൽ നിന്ന് ആ ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിച്ചേർന്ന തീർത്ഥാടക സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെടുകയാണ്. യാത്രക്കാരിൽ ഒരാളൊഴിച്ച് എല്ലാവരും മരണപ്പെട്ടു. രക്ഷപ്പെട്ട ആ യുവതിക്കാകട്ടെ താൻ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയില്ല. അവളുടെ ഉത്തരവാദിത്വം ചികിത്സ നൽകിയ ആശുപത്രിയുടെ ഉടമയായ ഡോക്ടർ സന്ധ്യയും മകനും ഏറ്റെടുക്കുകയാണ്. അവർ അവൾക്ക് മായയെന്ന് പേര് നൽകി. ക്രമേണ മായയും ശരത്തുമായി പ്രണയത്തിലായി. ഇതിനിടയിലും ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ടവർക്കായി അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അവളെ അന്വേഷിച്ച് ഉറ്റവരാരും എത്തിച്ചേരരുതെന്ന പ്രാർത്ഥനയാണ് ശരത്തിന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ. അങ്ങനെയിരിക്കെയാണ് അവർക്കരികിലേക്ക് അയാൾ എത്തിച്ചേർന്നത്, ഡോക്ടർ നരേന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരൻ, മായയുടെ അല്ല ഗൗരിയുടെ ഭർത്താവ്. തുടർന്ന് ആ പെൺകുട്ടിയുമായി തന്റെ ബന്ധമെന്താണെന്ന് തെളിയിക്കാനുതകുന്ന ശക്തമായ ജീവിത ചിത്രങ്ങളൊന്നും ശരത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കാതെ അയാൾ മടങ്ങുകയാണ്. തന്റെ ഗൗരി ഇന്ന് മായയാണെന്നും അവൾ മനസ്സുകൊണ്ട് ശരത്തിന്റേത് മാത്രമാണെന്നും അവളുടെ മനസ്സിൽ താനില്ല എന്നും തിരിച്ചറിഞ്ഞതാകാം അതിന് കാരണം.
3: നിങ്ങൾ ഉദ്ദേശിച്ചുവന്ന പെൺകുട്ടി ഇവരല്ല അല്ലേ? ഞാൻ വരട്ടെ, ചായ കുടിച്ചിട്ട്. വേണ്ട, വെറുതെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. അല്ല, ഒരു മിനിറ്റ്.
4: എന്താ ചായ കുടിക്കാതെ?
3: എന്തോ അറിയില്ല.
0: കൂടുതൽ പഠനങ്ങൾ ആവശ്യമായ പര്യസമാപ്തിയുള്ളതാണ് പത്മരാജന്റെ ഇന്നലെ എന്ന ചിത്രം. വാസന്തിയുടേതാണ് കഥ. സിനിമയുടെ പേരിന് പോലും അർത്ഥതലങ്ങൾ ധാരാളം. സുരേഷ് ഗോപിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ ആദ്യ സൗമ്യ നായക വേഷങ്ങളിലൊന്നാണ് 1990 അശോകൻ താഹ കൂട്ടുകെട്ടിൽ പിറന്ന സാന്ദ്രം എന്ന ചിത്രത്തിലെ ശ്രീരാമൻ എന്ന വേഷം. ഊട്ടിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. രജനിയും സംവിധായകരുടെ തന്നെയാണ്. പൗലോസും ഭാര്യ അന്നയും മൂന്ന് മക്കളും ഊട്ടിയിലേക്ക് ഉല്ലാസയാത്ര പോവുകയാണ്. അവിടെ അവർ കണ്ടുമുട്ടുകയാണ് ശ്രീരാമനെയും അയാളുടെ നവവധുവായ പാർവതി അവതരിപ്പിച്ച ഇന്ദുലേഖയെയും. എന്നാൽ ഇന്ദുവിന് എന്തൊക്കെയോ ഭീതി അലട്ടുന്നുണ്ട്. ഊട്ടിയിലെ വിനോദസഞ്ചാര സാഹചര്യങ്ങളിൽ ആ കുടുംബങ്ങൾ കൂടുതൽ അടുക്കുന്നു. ഇതിനിടയിലും ഇന്ദുവിനെ ആരോ പിന്തുടരുന്നുണ്ട് എന്നൊരു തോന്നൽ. അല്ല, അത് സത്യമാണ്. അവളുമായി മുൻപ് വിവാഹം നിശ്ചയിച്ചിരുന്ന ഉണ്ണിക്കാണത്. അയാൾ അപകടത്തിൽപ്പെട്ട് കോമയിലായതാണ് വിവാഹം മുടങ്ങാൻ കാരണം. എന്നാൽ ജീവിതത്തിലേക്ക് പതിയെ മടങ്ങിവരുന്ന അയാളുടെ ഉള്ളിലെ ചിന്ത ഇന്ദു തന്നെ വഞ്ചിച്ചുവെന്നാണ്. സിനിമയുടെ അവസാനം ഇന്ദുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇന്നസെന്റ് മനോഹരമാക്കിയ പൗലോസ് എന്ന വേഷത്തിനാലാണ് മരണം. കഥയ്ക്ക്.

0: കഥാഗതിക്കുള്ള സവിശേഷതകളെക്കാൾ സുരേഷ് ഗോപി അവതരിപ്പിച്ച ആദ്യകാല സൗമ്യ നായകവേഷങ്ങളിലൊന്ന് എന്നതാണ് സാന്ദ്രത്തിന്റെ പ്രാധാന്യം. അത് ഏറെ മിതമായി മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. സാന്ദ്രമൊരുക്കിയ അശോകൻ താഹ കൂട്ടുകെട്ടിലെ താഹയാണ് പിന്നീട് ഈ പറക്കം തെളിക അടക്കമുള്ള ചിത്രങ്ങൾ ഒരുക്കിയത്. ഇതിലെ അശോകൻ 2022 നമ്മെ വിട്ടുപിരിഞ്ഞു. താഹയുമായി ചേർന്ന് അദ്ദേഹം ഒരുക്കിയതാണ് പിൽക്കാലത്ത് ഏറെ പ്രശസ്തി നേടിയ മൂക്കില രാജ്യത്തെന്ന പൂർണ്ണ ഹാസ്യ ചിത്രം. തുടർന്ന് സുരേഷ് ഗോപിയെയും തിലകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആചാര്യൻ എന്നൊരു ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രം കൂടി അശോകൻ ഒരുക്കി. അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത വർണ്ണം എന്ന ചിത്രത്തിലും സുരേഷ് ഗോപി നായകതുല്യമായ വേഷത്തിലുണ്ട്. 1989 പുറത്തിറങ്ങിയ വർണ്ണം രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞതാണ്, ഹരിദാസിന്റെയും മനു വിശ്വനാഥിന്റെയും. നല്ലൊരു തൊഴിലിനായുള്ള ഹരിദാസിന്റെ അലച്ചിലുകളിലാണ് വർണ്ണം ആരംഭിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കാനായി രാഷ്ട്രീയക്കാരന് പണം നൽകി വഞ്ചിക്കപ്പെട്ട് ധനം നഷ്ടമായിരിക്കുകയാണ് ജയറാം അവതരിപ്പിച്ച കഥാനായകൻ ഹരിദാസ്. തുടർന്ന് അയാൾ ആ സത്യം മനസ്സിലാക്കുകയും ചെയ്തു. മനുവാണ് പകരം ആ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയത്. ഈ സത്യം കൂടി അറിഞ്ഞപ്പോൾ അയാളിൽ ദേഷ്യവും നിരാശയും വർദ്ധിച്ചു. തന്റെ സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദി അയാളാണെന്നുള്ള ചിന്ത കാലങ്ങളായി വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ് ഹരിദാസ്. സാഹചര്യ തെളിവുകളും സുരേഷ് ഗോപി അവതരിപ്പിച്ച മനുവിനെതിരായിരുന്നു. ചെറിയ ജോലികളൊക്കെയായി മുൻപോട്ട് നീങ്ങവെ അയാൾ തനിക്ക് അഭയം നൽകിയ വീട്ടിലെ പെൺകുട്ടി അമ്മുവുമായി അടുക്കുന്നു. എന്നാൽ ക്രമേണ ഹരിദാസ് തിരിച്ചറിയുന്നത് അമ്മുവിനും മനുവിനും ഇടയിൽ രൂപപ്പെട്ട പ്രണയത്തെപ്പറ്റിയാണ്. തന്റെ സഹോദരി രേവതിയെപ്പോലെ മറ്റൊരു പെൺകുട്ടി കൂടി രക്തസാക്ഷിയാകുമെന്നുള്ള ചിന്തയൊക്കെയാകാം അയാളിലുള്ളത്. ഹരിയുടെ കൈകൊണ്ടുള്ള മനുവിന്റെ മരണത്തിന് കാരണമാകുന്നതും ഇതാണ്. രേവതിയുടെ മരണത്തിൽ മനു നിരപരാധിയാണെന്നുള്ള സത്യം വൈകി മാത്രം അറിഞ്ഞ് അതിന്റെ ദുഃഖത്തിൽ വിങ്ങിപ്പൊട്ടുകയാണ് ചിത്രത്തിന്റെ അന്ത്യത്തിൽ ഹരി. ഗോപൻ എന്ന പഴയ സുഹൃത്താണ് ആ സത്യം അയാളെ അറിയിച്ചത്. എന്നാൽ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. പ്രേക്ഷക ഹൃദയങ്ങളിൽ നൊമ്പരം സൃഷ്ടിക്കുന്നതാണ് വർണ്ണമെന്ന ചലച്ചിത്രം. മനുവിന്റെ നിസ്സഹായാവസ്ഥയും അയാൾ തുടർന്ന് നേരിടേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങളും വേദനിപ്പിക്കുക തന്നെ ചെയ്യും. അവസാനം പൊഴിയുന്ന നിഷ്കളങ്ക രക്തത്തിന്റെ കാഴ്ചകൾ കൂടിയാകുമ്പോൾ ആ വേദന വീണ്ടും വർദ്ധിക്കും.
1: ഞാൻ നിരപരാധിയാണെന്ന് ആരെയും വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. പോലീസ് സ്റ്റേഷൻ, കോടതി, എനിക്ക് വേണ്ടി ചേട്ടൻ വളരെയേറെ കഷ്ടപ്പെട്ടു. ഒടുവിൽ മാനസിക രോഗി എന്ന കാരണത്തിലാണ് ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിലെ 2 വർഷം എന്റെ ഓർമ്മകളിലില്ല. ഭ്രാന്താശുപത്രിയുടെ ഏതോ ഇരണ്ട മുറിയിൽ ഒരു പുതിയ മനുഷ്യനായി ജീവിതമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഹരിയെ ഞാൻ വീണ്ടും കണ്ടത്. ഒരിക്കൽ കൂടി മനസ്സിന്റെ താളം തെറ്റുമോ എന്ന് ഞാൻ ഭയന്നു. ഹരി പാവമാണ്, ഞാനാണ് അത് ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നു. സത്യം അവനെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഞങ്ങൾ പിണങ്ങിയിരുന്നു. ഇതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അവന് സ്വന്തം പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനെ അവൻ ഇഷ്ടപ്പെടേണ്ടതില്ല. അമ്മുവിന് അവൻ പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അമ്മുവാണ് എന്നെ തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്. ഇനി അമ്മു കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ
0: മനുവെന്ന ആ വിഷാദ കഥാപാത്രത്തിന് പണം കയ്യിലുണ്ടെങ്കിലും ജീവിതത്തിൽ തോറ്റുപോയവന് തെറ്റിദ്ധരിക്കപ്പെട്ടവന് പൂർണ്ണത നൽകാൻ സുരേഷ് ഗോപി എന്ന അന്നത്തെ ആ യുവനടന് സാധിക്കുകയും ചെയ്തു. ഗോപനായി വന്ന മുകേഷും അമ്മുവായി വന്ന രഞ്ജിനിയും എം കെ നായർ എന്ന റോളിൽ രംഗത്ത് വന്ന തിലകനും വെങ്കിടിയായി വന്ന ജഗദീഷ് ശ്രീകുമാറും അല്പനേരം മാത്രം വന്നുപോയ പാർവതിയുമൊക്കെ എന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മായയുടെ ചേട്ടൻ സേതു ഇൻ ഹരിഹർ നഗർ എന്ന ഹാസ്യ ചിത്രത്തിന്റെ ആസ്വാദനത്തിന് ശേഷം പോലും ഒരു വിങ്ങലായി മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രങ്ങളിലൊരാൾ. 1990 സിദ്ദിഖ് ലാൽമാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയതാണ് ഇൻ ഹരിഹർ നഗർ എന്ന മികച്ച വാണിജ്യ ചിത്രം. അന്നത്തെ യുവാക്കളുടെ കഥ പറഞ്ഞ ചിത്രം. മഹാദേവൻ, തോമസുകുട്ടി, ഗോവിന്ദൻ കുട്ടി, അപ്പുക്കുട്ടൻ എന്നിവരുടെ ജീവിതത്തിലൂടെ ജനപ്രിയ സൂപ്പർഹിറ്റ് പദവി നേടിയ ചിത്രത്തിൽ അല്പനേരം മാത്രം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഒപ്പം സായികുമാർ അവതരിപ്പിച്ച ആൻഡ്രൂസും. ആൻഡ്രൂസ് എന്ന തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചുപിടിക്കാൻ ജോൺ ഹോനായിയായി യുദ്ധം ചെയ്ത് ജീവൻ നഷ്ടമായ യുവാവിന്റെ സുഹൃത്തായ സേതുമാധവൻ. അയാളെയും കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നില്ല ആൻഡ്രൂസിനായുള്ള ആ അമ്മയുടെ കാത്തിരിപ്പും. പെട്ടിനിറച്ച സ്വന്തത്തിനായുള്ള പോരാട്ടത്തിൽ നഷ്ടപ്പെടുന്ന സേതുവിന്റെ ജീവനും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. കൂടാതെ ഡാഡി, സ്വാന്തനം അടക്കമുള്ള ചിത്രങ്ങളിലെ ഹൃദ്യമായ വേഷങ്ങളും. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫാസിൽ ചിത്രത്തിലും ഏറെ സാന്ദ്രമായ

0: വേഷത്തിലാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. കഥാനായകൻ ബാലചന്ദ്രന്റെ സുഹൃത്തായ ഡോക്ടർ ഗോപൻ എന്ന വേഷം. തന്റെ ഭാര്യയെ അകാലത്തിൽ നഷ്ടമായവനാണ് ബാലചന്ദ്രൻ. അപ്പു എന്ന മകൻ മാത്രമാണ് അയാൾക്കുള്ളത്. അവർക്കരികിലേക്ക് എത്തുന്ന മീനാക്ഷി എന്ന സാധു പെൺകുട്ടിയുടെ സംരക്ഷണം അയാളുടെ ഉത്തരവാദിത്തമാകുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അപ്പുവിന് തലയ്ക്ക് പരിക്കേൽക്കുന്നതും ജീവൻ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതും, ഒപ്പം മീനാക്ഷിയുടെ സുരക്ഷ ഉറപ്പാക്കലും. ഇതിനിടയിൽ അപ്പുവിന് ബാധിക്കുന്ന ഗുരുതരമായ രോഗം, അവന്റെ അമ്മയും സമാനമായ ആരോഗ്യ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാണ് മരണത്തിലെത്തിയത്. അപ്പുവിന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള കഠിന ശ്രമങ്ങളിൽ ഡോക്ടർ ഗോപനുമുണ്ട്. പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുന്ന കഥാപാത്രവും സുരേഷ് ഗോപിയുടെ മികച്ച പ്രകടനവും.
1: ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ എം സി മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശം ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനാൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്.
2: ഓപ്പറേഷനോ?
1: അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി.
0: തീർച്ചയായും പറഞ്ഞു പോകേണ്ടതാണ് ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ ശ്രീനിവാസ് എന്ന വേഷം. നായിക മായാ വിനോദിനിയുടെ അമ്മ വസുന്ധരാദേവിക്കായുള്ള അന്വേഷണത്തിലും തന്റെ മാതൃത്വം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും താങ്ങാകുന്ന കഥാപാത്രം. അമ്മയുടെ ഘാതകരെ വധിച്ചതാണ് മായ ജയിലിലാകാൻ കാരണം. എന്നിട്ടും ഡോക്ടർ ശ്രീനിവാസ് കഥാനായികയ്ക്കായി കാത്തിരിക്കുകയാണ്. നഗരത്തിൽ ഒരു ഫ്ളാറ്റിൽ ജീവിതം ആഘോഷമാക്കുന്ന മൂന്ന് യുവാക്കൾ, ഉണ്ണികൃഷ്ണനും ബോണിയും വിനോദും, അവരുടെ പക്കൽ ഒരു കുഞ്ഞ് എത്തിച്ചേരുകയാണ്, ഒരു പെൺകുഞ്ഞ്. കൂട്ടത്തിൽ സ്ത്രീ വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നതിൽ മിടുക്കൻ ബോണിയാണ്. സുഹൃത്തുക്കൾക്ക് അതിനാൽ തന്നെ അയാളെയാണ് സംശയം. തുടർന്ന് അയാൾ താൻ പറഞ്ഞതൊക്കെയും കള്ളങ്ങളാണെന്ന് ഏറ്റുപറയുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ അവർ പല ശ്രമങ്ങൾ നടത്തി, എന്നാൽ വിജയിച്ചില്ല. ക്രമേണ അവർക്ക് ആ കുട്ടിയുമായി ആത്മബന്ധം രൂപപ്പെടുകയാണ്. അവർ അവൾക്ക് കിങ്ങിണി എന്ന പേര് നൽകി. ക്രമേണ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അവരുടെ അടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അനന്തപത്മനാഭൻ എന്ന യുവാവിന് തന്റെ കാമുകിയിൽ ജനിച്ച കുഞ്ഞാണത്. അയാളറിയാതെ മായ എന്ന സ്ത്രീ ആ കുഞ്ഞിനെ പ്രസവിച്ചു. അനന്തപത്മനാഭൻ ആ ഫ്ളാറ്റിൽ ഉണ്ടെന്നറിഞ്ഞ് കുഞ്ഞിനെ അവിടെ എത്തിക്കുകയാണ് അവൾ. എന്നാൽ ഫ്ളാറ്റിന്റെ വാതിൽ മാറിപ്പോയതാണ് കുഞ്ഞ് യുവാക്കൾക്കരികിലെത്താൻ കാരണമായത്. കഥാന്ത്യത്തിൽ കിങ്ങിണിയെ അവളുടെ മാതാപിതാക്കൾ ഏറ്റുവാങ്ങുകയാണ്. അക്കാലത്തെ യുവനായകന്മാരായ ജയറാം, മുകേഷ്, സായികുമാർ എന്നിവർക്കൊപ്പം അയൽവക്കത്ത് താമസിക്കുന്ന അല്പം ഗൗരവക്കാരനായ അനന്തപത്മനാഭനായി സുരേഷ് ഗോപി കടന്നുവന്ന ചിത്രമാണ് കമലൊരുക്കിയ തൂവൽ സ്പർശം. മായയായി ഉർവശിയും രംഗത്ത് വന്നു. വീണ്ടും ഒരു സംഘം യുവാക്കൾ. അവർ ഒന്നിച്ച് ഒരിടത്താണ് താമസം. പലരും പല സ്വഭാവക്കാർ. മുകേഷ് അവതരിപ്പിച്ച മാത്യു നൈനാൻ കോശി, സുരേഷ് ഗോപിയുടെ രവീന്ദ്രൻ എന്ന രവി, സിദ്ദിഖ് അവതരിപ്പിച്ച പവിത്രൻ, മണിയമ്പിള്ള രാജു അവതരിപ്പിച്ച രാമമൂർത്തി എന്നിവരാണ് അവിടെ വസിക്കുന്നത്. കോശി സ്ത്രീ സൗഹൃദങ്ങളിൽ ബഹുകേമനാണ്. പെൺകുട്ടികളെ അയാൾ എളുപ്പം കറക്കിയെടുക്കും. അങ്ങനെ പലരുടെയും മനസ്സ് അയാൾ തകർത്തിട്ടുണ്ട്, കണ്ണീർ വീഴാൻ കാരണമായിട്ടുമുണ്ട്. ഈ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും വ്യക്തമായി അറിയാം. അവർക്കിടയിൽ അയാൾക്ക് അതൊരു ക്രെഡിറ്റാണ്. അങ്ങനെയിരിക്കെ രവീന്ദ്രൻ അയാളെ വെല്ലുവിളിക്കുകയാണ്. താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന മുറപ്പെണ്ണായ അശ്വതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അവളെക്കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിക്കുക. അതൊരു പന്തയമാണ്. അതിന് അയാൾ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അശ്വതിയിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ ആ പെൺകുട്ടി തന്റെ മുറപ്പെണ്ണാണെന്നുള്ള, താൻ വിവാഹം കഴിക്കാൻ പോകുന്നവളാണെന്നുള്ള സത്യം പന്തയത്തിൽ ഏർപ്പെടുമ്പോൾ പോലും രവീന്ദ്രൻ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പന്തയം മാത്യു ഏറ്റെടുക്കുകയുമില്ല. കുശാഗ്ര ബുദ്ധിക്കാരനായ അയാൾ 18-ാമത്തെ അടവായി പുറത്തെടുത്തത് കള്ളക്കഥകളിൽ പൊതിഞ്ഞുള്ള സെന്റിമെന്റ്സ് ആയിരുന്നു. എന്നാൽ ഇതുവഴി സംഭവിച്ചത് അശ്വതിയും രവിയും തമ്മിൽ അകലുകയാണ്. തുടർന്ന് അത് പരിഹരിക്കാൻ, തെറ്റിദ്ധാരണകൾ മാറ്റി അവരെ ഒന്നിപ്പിക്കാൻ ഇടപെടലുകൾ നടത്തുന്നത് കോശിയാണ്. സൗഹൃദത്തിൽ വിള്ളൽ വീണതാണ് കാരണം. രസകരമായ സിനിമയാണ് തുളസിദാസിന്റെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ കൗതുക വാർത്തകൾ. വി ആർ ഗോപാലകൃഷ്ണനാണ് രചന നിർവഹിച്ചത്.
3: ഞാൻ പറഞ്ഞില്ലല്ലോ, രവിയേട്ടനല്ലേ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ ചോദിച്ചേ.
4: അത് ഞാനൊരു ജാടക്ക് ചോദിച്ചല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? അയ്യോ വേണ്ട എന്നൊക്കെയല്ലേ. അതല്ലേ എന്റെ ഒരു ഭംഗി, ഒരു മര്യാദ.
3: എന്നാ എനിക്കൊന്നും വേണ്ട.
4: വേണ്ടേ?
3: വേണ്ട.
4: എന്നാലേ വേണം. കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിത്തിരി സ്റ്റൈലിലൊക്കെ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില്ല എനിക്കാ. കേരടി പുഴിപ്പല്ലി
5: ഇന്ന് കമലുവിന്റെ ഹൃദയമെടുപ്പുകൾ എന്റെ കാലച്ചകളാണ്. ഇന്നവൾ കാത്തിരിക്കുന്നത് എന്റെ സ്വരം കേൾക്കാനും നിഴൽ കാണാനുമാണ്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ.
6: അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പ പൊറുക്കണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ ഭഗവാനെ.
4: എന്താ സ്വാമി, കേൾക്കാൻ നല്ല രസം തോന്നുന്നുണ്ടല്ലേ.
6: എന്റെ മാത്യു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ബെറ്റിനില്ലെന്ന്. ഇനി ഒന്നും വേണ്ട, ആ കുടുംബം തകർക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ആ ബെറ്റിൽ നിന്ന് ഒഴിവാക്കി തരൂ.
4: അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് അവസാനം കൊടവിട്ടുടക്കുന്ന ഏർപ്പാട്.
6: ഒന്ന് നിർത്ത്,
4: നീ എന്തിനാ പാവത്തിന് വെറുതെ ഇട്ട് പറഞ്ഞു കളിപ്പിക്കുന്നത്?

0: ഞാൻ കളിപ്പിക്കുന്നല്ല, സ്വാമി കളിക്കുന്നല്ലേ.
1: എന്നാലേ നീ വേറൊരു കളിക്ക് തയ്യാറായിക്കോ.
0: എന്തോന്ന് കളി?
1: നിന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.
0: നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ.
1: ഒരു കാര്യം ചെയ്, ഞാൻ കണ്ടുപിടിച്ച പെണ്ണിന്റെ കാര്യത്തിൽ നീ ഒരാഴ്ചയല്ല, ഒരു 10 ദിവസം എക്സ്റ്റൻഷൻ എടുത്തോ.
0: ആ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, നീ ആളെ കാണിച്ചാ. അവൾ ഇനി ഏത് ഭൂലോക സുന്ദരിയാണെങ്കിലും മാത്യു കഴിഞ്ഞൊടിച്ചാ മതി, പിന്നാലെ വരും.
2: സുരേഷ് ഗോപി, മുകേഷ് കൂട്ടുകെട്ടിൽ പറഞ്ഞ ജോസ് തോമസ് ചിത്രം സുന്ദരപുരുഷനും ഹാസ്യത്തിന് പ്രാധാന്യം നൽകി 2001 പുറത്തിറങ്ങിയതാണ്. ഉദയകൃഷ്ണ സി വി കെ തോമസ് കൂട്ടുകെട്ടിന്റേതാണ് തിരക്കഥ. കഥ നടക്കുന്നത് ഒരു മനോരോഗ ചികിത്സാ കേന്ദ്രത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടുത്തെ മനോരോഗ വിദഗ്ധൻ മുകേഷ് അവതരിപ്പിച്ച ഗീവർഗീസാണ്. അയാൾക്കരികിലേക്ക് രാമചന്ദ്ര മേനോൻ എന്ന വലിയ പണക്കാരൻ എത്തിച്ചേരുന്നു. മകൾ ജ്യോതികയ്ക്ക് അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാനാണത്. തുടർന്ന് അവിടെ ജോലിക്കായി എത്തിച്ചേരുകയാണ് സൂര്യനാരായണൻ. ആ കഥാപാത്രം ഒരു ഗായകൻ കൂടിയാണ്. തുടർന്ന് പണത്തിനായി അയാൾ അവൾക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. ഭാര്യയും കുട്ടിയുമുള്ള ആളാണ് സൂര്യൻ. എന്നാൽ ക്രമേണ ജ്യോതികയിൽ അയാളോട് പ്രണയം ഉദിക്കുകയാണ്. അങ്ങനെ കഥാഗതി മറ്റൊരു വഴിത്താരയിലേക്ക് തിരിയുന്നു. ആനവാൽമോദനം എന്ന ജി എസ് വിജയൻ ചിത്രവും ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്ത് തയ്യാറാക്കിയതാണ്. ചിത്രത്തിലെ നായകൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച ജെയിംസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ജൂനിയറും സുഹൃത്തുമാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച നന്ദകുമാർ. അയാൾക്കൊരു പ്രണയമുണ്ട് ഒരു ഉന്നത അധികാരിയുടെ മകളുമായി. ഇതിനിടയിൽ കടന്നുവരുന്ന രസകരമായ ചില അവിചാരിത സംഭവ വികാസങ്ങൾ, ഉള്ളിൽ ഭീരുവായ ജെയിംസ് തെറ്റിദ്ധാരണ വഴി കാണിച്ചുകൂട്ടുന്ന ധീരപരാക്രമങ്ങൾ, ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തെപ്പറ്റി ഈ പരിപാടിയിൽ തന്നെ മുൻപ് വിശദമായി അവതരിപ്പിച്ചിട്ടുള്ളതിനാൽ അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഭാര്യയെ ഏറെ സ്നേഹിക്കുന്ന അവളുടെ ആ പ്രത്യേക മനോനിലയിൽ കരുതൽ നൽകി ഒപ്പം തന്നെ നിൽക്കുന്ന നകുലൻ എന്ന സുരേഷ് ഗോപിയുടെ ഭർത്താവ് വേഷം, അവിസ്മരണീയ പ്രകടനങ്ങൾ. 1995 സുരേഷ് ഗോപിയെ നായകനാക്കി 8 ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു, മിക്കവതും ആക്ഷൻ ചിത്രങ്ങൾ. അത്രമാത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനപ്രീതി. എന്നാൽ അവയിൽ സിന്ദൂരരേഖ എന്ന സിബി മലയിൽ ചിത്രവും സാദരം എന്ന ജോസ് തോമസ് ചിത്രവും അല്പം വ്യത്യസ്തമായ സുരേഷ് ഗോപി വേഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്പമൊക്കെ ശോഭ പ്രകടനങ്ങൾ അവിടെയും ഇവിടെയും കടന്നുവരുന്നുണ്ടെങ്കിലും ഒരു നാടൻ യുവാവിന്റെ പ്രണയകഥയാണ് സിന്ദൂരരേഖ പറഞ്ഞത്. സംഗീതസാന്ദ്രമായ ഈ ചിത്രത്തിന്റെ രചന രഘുനാഥ് പാലേരി നിർവഹിച്ചു. ബാലചന്ദ്രൻ എന്നാണ് കഥാനായകന്റെ പേര്. അയാളുടെ മുറപ്പെണ്ണാണ് രമണി. ബാലചന്ദ്രൻ തൊഴിൽ ലഭിക്കാനുള്ള നേർച്ചയുടെ ഭാഗമായി ഗുരുവായൂരിൽ സംഗീത കച്ചേരി നടത്താൻ പോയ വേളയിൽ പരിചയപ്പെടുകയാണ് അരുന്ധതി എന്ന ആ യുവതിയെ. അവൾ ഒരു വലിയ വീട്ടിലെ അംഗമാണ്, നന്നായി പാടുകയും ചെയ്യും. പിതാവും സഹോദരന്മാരുമാകട്ടെ ദുർനടത്തിപ്പുകാരും പിടിവാശിക്കാരുമാണ്. ബാലചന്ദ്രനും അരുന്ധതിക്കുമിടയിലെ കണ്ടുമുട്ടൽ അവിചാരിതവും സംഘർഷഭരിതവുമായിരുന്നു. ക്രമേണ അവർ ഇഷ്ടത്തിലായി, വിവാഹിതരാകുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടയിൽ തന്റെ ബന്ധുജനങ്ങളുടെ കയ്യാൽ തന്നെ തലയിലേക്കുന്ന പരിക്കാണ് അരുന്ധതിയെ രോഗിയാക്കുന്നത്. ക്രമേണ അവൾ മരണത്തിന് കീഴടങ്ങുകയുമാണ്. പ്രമേയപരമായി അത്ര മികവുള്ളതൊന്നുമല്ല സിന്ദൂരരേഖ എന്ന ചിത്രമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ ചിത്രത്തിലേറെ മികച്ചത് സുരേഷ് ഗോപിയുടെ അഭിനയവും ഗാനങ്ങളുമാണ്.
3: ഗുരുവായൂർ ഏകാദശി അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ ബാലേട്ടന്? കഴിഞ്ഞ വർഷത്തെ ഏകാദശി ഉത്സവത്തിന് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തല്ലുകൂടിയത്.
4: നമ്മൾ തല്ലുകൂടിയ ദിവസം, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ ദിവസം, ഞാൻ കാരണം നിനക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ച ദിവസം.
3: ആ വേദനകളും തടസ്സങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ എനിക്കൊരു പ്രായച്ചിത്തം ബാക്കിയുണ്ട്. അന്ന് ഞാൻ കാരണം മുടങ്ങിപ്പോയ പ്രാർത്ഥന എത്താണ് ബാലേട്ടൻ പൂർത്തിയാക്കണം.
4: നല്ല സമയത്താ നിന്റെ പ്രാർത്ഥനയും പ്രായച്ചിത്തവും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എവിടെയും പോണില്ല.
3: എതിരി പറയരുത് ബാലേട്ടാ, ഇത്തവണ ആ പ്രാർത്ഥന ഭംഗിയായിട്ട് നടന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സവും വിഷമവും ഉണ്ടാവില്ല. നോക്കിക്കോളൂ, ഞാനായിട്ട് മുടക്കിയത് ഞാനായിട്ട് തന്നെ പൂർത്തിയാക്കണം.
4: പൂർത്തിയാക്കാം, നിന്റെ പ്രസവം ഒന്ന് കഴിയട്ടെ, നമുക്ക് അടുത്ത വർഷം കുഞ്ഞിനെ കൊണ്ട് പോവാം.
3: അത് പറ്റില്ല ബാലേട്ടാ, എന്റെ പ്രസവത്തിന് മുമ്പ് തന്നെ നമുക്ക് ആ പ്രാർത്ഥന പൂർത്തിയാക്കണം.
4: അരുന്ധതി, നീ
3: നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും ബാലേട്ടനെ എതിര് പറയരുത്.
4: ഞാൻ എന്താ നിന്നോട് പറയുക, ഈ കാര്യത്തില് നിനക്കെന്നെ ഇത്തിരിയെങ്കിലും അനുസരിച്ചൂടെ?
3: അനുസരിക്കും. ഞാനല്ല ബാലേട്ടൻ, ഭംഗിയായി പാടണം. സകല ദുഃഖങ്ങളും തീർത്തു തരണേന്ന് പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞു പാടണം. എന്ത് തടസ്സം അനുഭവപ്പെട്ടാലും നിർത്താതെ പാടി ഭഗവാനെ നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കണം.
2: ഗാനങ്ങൾക്ക് സുരേഷ് ഗോപി ചുണ്ടനക്കിയ രീതി ഏറെ പ്രശംസ അർഹിക്കുന്നതും എന്നാൽ അത്രയൊന്നും പ്രേക്ഷക ശ്രദ്ധ നേടാത്തതുമാണ്. ഈ ചിത്രത്തിൽ മാത്രമല്ല, സുരേഷ് ഗോപി ആലപിക്കുന്നതായി രംഗത്ത് വന്ന അനേകം സിനിമകളിലെ ഗാനങ്ങൾ പ്രകടന മികവ് വ്യക്തമാകുന്നതാണ്. സിന്ദൂരരേഖയിൽ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നരേന്ദ്രപ്രസാദിന്റെ മേനോൻ എന്ന ഗംഭീര നെഗറ്റീവ് വേഷവും കൂടിയുണ്ട്. ശോഭനെ അവതരിപ്പിച്ച കഥാനായിക അരുന്ധതിയുടെ പിതാവിന്റെ വേഷം. സാദരം എന്ന ജോസ് തോമസ് ചിത്രവും കുടുംബ പശ്ചാത്തലത്തിലുള്ളതാണ്. എ കെ ലോഹിതദാസ്.

0: ഇതാണ് രചന. ആ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന്. കേന്ദ്ര കഥാപാത്രങ്ങൾ രണ്ട് സഹോദരന്മാരാണ്. അഡ്വക്കേറ്റ് രഘുനന്ദൻ മേനോനും ലാലു അലക്സ് അവതരിപ്പിച്ച DYSP ആയ ഹരിനന്ദൻ മേനോനും. സുരേഷ് ഗോപി അവതരിപ്പിച്ച യുവ വക്കീൽ രഘുനന്ദൻ മേനോൻ കൃഷിയിൽ തൽപരനാണ്. അയാളുടെ ഭാവി വധുവാണ് ലേഖ. രഘു ഒരു പെൺകുട്ടിയെ ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയാണ്. പലരാൽ ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി. അയാൾ അവൾക്ക് അഭയം നൽകുകയും ചെയ്തു. സഹോദരൻ അവിടെ എത്തിച്ചേരുന്നു. തുടർന്ന് സീതാലക്ഷ്മി എന്ന കഥാനായിക തിരിച്ചറിയുകയാണ് തന്നെ ആക്രമിച്ചവരിൽ ആ പോലീസുകാരൻ ഹരിനന്ദനുമുണ്ടെന്ന്. ഹരി കുറ്റം ഏറ്റുപറയുകയും ചെയ്തു. രഘു തുടർന്ന് സീതാലക്ഷ്മിയുടെ പക്ഷത്തു നിന്ന് അവൾക്ക് നീതി നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ ഭവനാന്തരീക്ഷത്തിന്റെ താളം തെറ്റിക്കുന്നതും ഇതാണ്.
1: ഏർത്തിയമ്മയുടെ മക്കളുടെയും സുഖത്തിനും സമാധാനത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാ പാപഭാരവും രഘു ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ആരോരുമില്ലാത്ത ഇവളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ മനസ്സ് സമ്മതിച്ചില്ല. ഏട്ടത്തിയമ്മ എന്തിനാ കരയണേ? ഏട്ടന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? കുടുംബത്തിന്റെ സൽപ്പേര് നിലനിൽക്കണ്ടേ? മക്കളുടെ ഭാവി ഓർക്കണ്ടേ? എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പുണ്യം ചെയ്തു എന്നേ തോന്നണല്ലോ. ശപിക്കരുതമ്മേ, ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും.
0: 1997 ഒരു ജയരാജ് ചിത്രം പുറത്തുവരികയാണ്. നായകൻ സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ കളിയാട്ടം. ജയരാജിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും കളിയാട്ടം നേടിക്കൊടുത്തു. ആ വർഷത്തെ കേരള സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച നടൻ, മികച്ച കലാമൂല്യമുള്ള ചിത്രം എന്നീ പുരസ്കാരങ്ങൾ കൂടാതെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും കളിയാട്ടം വഴി നേടി. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥെല്ലോ എന്ന ദുരന്ത നാടകം മലയാളീകരിച്ച് ഒരു മികച്ച സിനിമാനുഭവമാക്കിയതാണ് കളിയാട്ടം. അതും ഉത്തരമലബാറിലെ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപ കലാകാരന്റെ ജീവിത പശ്ചാത്തലത്തിൽ. ബൽറാം മട്ടന്നൂരാണ് രചന നിർവഹിച്ചത്. നുണകളാൽ കെട്ടിയടപ്പെട്ട ചതിയുടെയും വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും കഥയാണ് ഒഥെല്ലോ. കളിയാട്ടം എന്ന ചിത്രവും അടിസ്ഥാനപരമായി അതുതന്നെയാണ്. കഥാഗതിയും ഒരുക്കുന്ന കെണികളുമൊക്കെ ഒന്നുതന്നെ. നുണകൾ കൊണ്ട് കൂമ്പാരമൊരുക്കി സുഹൃത്ത് കണ്ണൻ പെരുമലയനെ വഞ്ചിക്കുന്നത് ലാൽ അവതരിപ്പിച്ച സുഹൃത്ത് പനിയനാണ്. തങ്ങളുടെ സുഹൃത്തായ കാന്തനെയും കണ്ണന്റെ ജീവിതസഖി ഏറെ നല്ലവളായ താമരയെയും ചേർത്ത് അപവാദ കഥകൾ പറഞ്ഞ് കഥാനായകനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അയാൾ. ഏഷണി പുറപ്പെടുവിക്കുന്ന നാവ് തന്നെയാണ് ആയുധം. ഇതിന്റെ ഫലം താമരയുടെ കൊലപാതകമാണ്.
2: എന്റെ ഭർത്താവിനോട് ചോദിക്കേ, ഓനെല്ലാം അറിയാം.
3: എന്റെ ഭർത്താവിനോടോ?
2: അതെ, പനിയനാണ് എന്നോടെല്ലാം പറഞ്ഞത്. ഞാൻ കൊടുത്ത പട്ട് പോലും ഓള് കാന്തന് കൊടുത്തു. പനിയനാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്.
3: ആ പട്ട് ഞാനാണ് മോഷ്ടിച്ചത്. താമരൂട്ടി അറിയാതെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ട് നിങ്ങളുടെ പനിയൻ പറഞ്ഞിട്ട്.
2: പനിയൻ പറഞ്ഞതൊക്കെ സത്യമാണ്.
3: താമരട്ടി വരച്ചിട്ടില്ല, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു.
0: തനിക്ക് പറ്റിയ ചതി മനസ്സിലാക്കി കാന്തന് പെരുമലയൻ പദവി കൈമാറി തെയ്യത്തിനായുള്ള അഗ്നികുണ്ടത്തിൽ അഭയം തേടി മരണത്തെ പുലുകുകയാണ് നായകൻ കഥാന്ത്യത്തിൽ. ശ്വാസം അടക്കി കണ്ടിരുന്നു പോകുന്ന ക്ലൈമാക്സ് രംഗങ്ങളും പ്രകടനവുമാണ് കളിയാട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രണയവർണ്ണങ്ങൾ എന്ന സിബി മലയിൽ ചിത്രം രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞതാണ്. ദിവ്യ ഉണ്ണി, മഞ്ജുവാര്യർ എന്നിവരാണ് യഥാക്രമം മായ, ആരതി എന്നീ കഥാനായികന്മാരെ അവതരിപ്പിച്ചത്. മഞ്ജുവാര്യർ അവതരിപ്പിച്ച ആരതി വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരിയാണ്, ഒരു അന്തർമുഖ. എന്നാൽ മായ ആകട്ടെ അല്പം അടിച്ചുപൊളിക്കാരിയും. ഈ സ്വഭാവ അന്തരത്തിലുള്ളവർ ചങ്ങാത്തത്തിലായി. ആരതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് മായ ഡെപ്യൂട്ടി കളക്ടറായ വിനയചന്ദ്രന്റെ പേരുമായി ചേർത്ത് പല കള്ളക്കഥകൾ മെനയുന്നത്. കലാലയത്തിൽ അതിഥിയായി എത്തിച്ചേർന്നതാണ് അയാൾ. തന്റെ കുടുംബസുഹൃത്തുകൂടിയായ വിനയന്റെ പേരിൽ മായ ആരതിക്ക് എഴുത്തുകൾ എഴുതുകയാണ്. വിനയനോടുള്ള പ്രണയം വളരുകയാണ്. എന്നാൽ അയാൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. ഇതിനിടയിൽ മായയും വിനയനുമായുള്ള വിവാഹ നിശ്ചയത്തിലേക്കും സാഹചര്യങ്ങൾ എത്തിച്ചേർന്നു. ഇത് അംഗീകരിക്കാൻ പറ്റാതെ ആരതി എത്തിച്ചേർന്നതാകട്ടെ മാനസിക ബുദ്ധിമുട്ടുകളിലേക്കാണ്. ഏറ്റവും തീവ്രമായി ആരതിയെ ഉള്ളുകൊണ്ട് സ്നേഹിച്ചു പോരുന്ന വിക്ടർ എന്ന കോളേജ് യുവാവിനെയും കാണാം. ബിജു മേനൻ എന്ന നടന് ലഭിച്ച ആദ്യകാല വേഷങ്ങളിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന്, ഗംഭീര പ്രകടനവും. തകർച്ചയിലും ആരാധന

0: യോട് ഏറെ ചേർന്ന് നിൽക്കുന്ന വിക്ടർ, ഒപ്പം സുരേഷ് ഗോപി ശാന്തസുന്ദരമായി പകർന്നാടിയ വിനയചന്ദ്രൻ എന്ന വേഷവും, നവനീത കൃഷ്ണൻ എന്ന കിച്ചുവും അനന്തകൃഷ്ണൻ എന്ന അനന്തവും, രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഇരട്ട വേഷങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിനയ മികവിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വേഷങ്ങൾ. സഹോദരന്മാർ 2001 ലാൽജോസ് സിനിമ പുറത്തു വന്നത്. നവനീത കൃഷ്ണൻ ജീവിതയാത്രയിൽ എത്തിച്ചേരുന്നത് അധോലോക ബന്ധങ്ങളിലേക്കാണ്. കിഷൻജി എന്നാണ് അയാളുടെ വിളിപ്പേര്. എന്നാൽ സാധുക്കളിൽ സാധുവായ അനന്തു ഒരു കോളേജിൽ സസ്യശാസ്ത്ര അധ്യാപകനാണ്. കിച്ചു ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്ന സ്വഭവനത്തിൽ നിന്ന് തന്നെയുള്ള താരതമ്യം അടക്കമുള്ളവയാണ് അയാളെ വഴിതെറ്റിച്ചതും. കഥാഗതിയിൽ എന്നാൽ ആളുമാറി കിച്ചുവിനു പകരം അനന്തു കൊല്ലപ്പെടുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ജീവനും കിച്ചുവിനെ ഉള്ളുകൊണ്ട് പ്രണയിക്കുന്ന അഖിലയ്ക്കും ഈ സത്യമറിയാം. തുടർന്ന് തന്റെ സഹോദരന്റെ വ്യക്തിത്വത്തിൽ കിച്ചു ജീവിതം മുൻപോട്ട് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. വിടാതെ തന്നെ ഗോവിന്ദ്ജി എന്ന ആ മാഫിയ തലവനുമുണ്ട്, കിച്ചുവിന്റെ ഗുരു. തന്റെ സത്വത്തിൽ വിങ്ങിപ്പൊട്ടുന്ന കഥാനായകനെ ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. കഥാന്ത്യത്തിലുള്ള അയാളുടെ തുറന്നു പറച്ചിലുകളും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും, ഒപ്പം ഗോവിന്ദ്ജിയുടെ ആ വല്ലാത്ത മരണവും. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ആക്ഷന് പ്രാധാന്യമുള്ള ശൂഭിത വേഷങ്ങളെ പോലെ തന്നെ പ്രശംസ അർഹിക്കുന്നതാണ് അദ്ദേഹം മിതത്വം ചാലിച്ചവതരിപ്പിച്ച ഈ സുന്ദരവേഷങ്ങൾ. എന്നാൽ ആക്ഷൻ താരപ്രഭയിൽ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയവ. ഇവയിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു വേഷം സിബി മലയിൽ തന്നെ സംവിധാനം ചെയ്ത സമ്മറിൻ ബദലഹേമിലെ ഡെന്നീസ് ആകും. ജയറാം അവതരിപ്പിച്ച കൂട്ടുകാരൻ രവിശങ്കറിനു വേണ്ടി ഹൃദയം നൽകി തനിക്കുള്ളതെല്ലാം കടം നൽകി കൂടെ നിൽക്കുന്ന ഡെന്നീസ്, തന്റെ ആ വസതിയിലേക്ക് അവധിക്കാല ആഘോഷത്തിനായി എത്തിച്ചേരുന്ന രവിശങ്കറിന്റെ ബന്ധുജനങ്ങളെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അയാൾക്ക്. അതിനായി സ്വത്തുകളിൽ രവിശങ്കറിനും വലിയ പങ്കുണ്ടെന്ന് കള്ളം പറയാനോ ഔട്ട് ഹൌസിലേക്ക് താമസം മാറ്റാനോ ആ ഫാമുടമയ്ക്ക് മടിയില്ല. അവിടെ വെച്ച് പരിചയപ്പെടുന്ന അഭിരാമിയുടെ ഉള്ളറിഞ്ഞ് അവളെ വല്ലാതെ ഉലയ്ക്കുന്ന വേളകളിൽ കൂടെ നടന്ന് അവസാനം പാതിസമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും അഭിരാമിയുടെ വരനായി മാറിയ സുരേഷ് ഗോപിയുടെ ഡെന്നീസ്, ധനവാനാണെങ്കിലും അനാഥത്വത്തിൽ വളർന്ന ഡെന്നീസ്, മറ്റൊരനാഥയാണെന്ന തിരിച്ചറിവാണ് അഭിരാമിയുമായി ഏറ്റവും നല്ലവനായ അയാളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ആ കുടുംബത്തിലെ ദത്തുപുത്രിയാണവൾ. കൂട്ടുകാരന്റെ ഇഷ്ടമറിഞ്ഞ് അഭിരാമിയോടുള്ള അഭിലാഷത്തിൽ നിന്ന് പിന്മാറാൻ വരെ ഡെന്നീസ് ഒരുങ്ങുന്നുണ്ട്. ഇവിടെയാണ് ഡെന്നീസ് എന്ന കഥാപാത്രത്തിന്റെ മഹത്വം മനസ്സിലാകുന്നതും.
1: മുത്തച്ഛന് സുഖമില്ലാന്ന് രവി പറഞ്ഞു.
2: കേക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ എന്റെ നെഞ്ച് വേദനിക്കും. ഇറ്റ്സ് ഓൾറൈറ്റ്.
1: ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാനായിട്ട് ചെയ്യില്ല. ആമി,
2: സോറി മിസ്റ്റർ ഡെന്നീസ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്.
1: മുത്തച്ഛ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
2: ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. വിൽ യു പ്ലീസ്.
1: സോറി.
0: ജയരാജ് ഒരുക്കിയ താലോലം എന്ന ചിത്രത്തെപ്പറ്റി കൂടിയെങ്കിലും പറയാതെ ഈ അധ്യായം സമാപിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. ആശാപൂർണശ്രീയുടെ കഥയ്ക്ക് ടി എ റസാഖ് രചന നിർവഹിച്ച ചിത്രം. തന്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് മകൾ സീതയെ സുഹൃത്ത് ശങ്കറിനുണ്ണിയെയും ഭാര്യ ദേവുവിനെയും ഏൽപ്പിച്ച് പാരീസിലേക്ക് പോയതാണ് ഹരിദാസ് എന്ന ആ പിതാവ്. സംഗീതജ്ഞരാണ് സഹോദരസ്ഥാനീയരായ ആ സുഹൃത്തുക്കൾ. ശൈശവത്തിൽ തന്നെ ഹരിദാസിന്റെ മകൾ മരണപ്പെടുകയാണ്. എന്നാൽ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച സ്വന്തം മകളെ ശങ്കരനുണ്ണിയും ദേവുവും ഹരിദാസിന്റെ മകളായി വളർത്തുകയാണ്. 16 വർഷങ്ങൾക്ക് ശേഷം ഹരിദാസ് ആ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. മുരളി അവതരിപ്പിച്ച ശങ്കരനുണ്ണി എന്ന പിതാവ് നേരിടുന്ന ധർമ്മസങ്കടങ്ങളുടെ കഥയാണ് താലോലം. ശങ്കരനുണ്ണി എന്ന കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ മൃദുവേഷങ്ങൾ ഇനിയും ധാരാളമുണ്ട്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ആലപ്പി അഷ്റഫ് ചിത്രം മിണ്ടാപ്പുച്ചയ്ക്ക് കല്യാണം, ഐ വി ശശി ഒരുക്കിയ അക്ഷരത്തെറ്റ് അനുഭൂതി, ജി എസ് വിജയന്റെ സാഫല്യം, റാഫി മെക്കാട്ടിൻ ടീം ഒരുക്കിയ തെങ്കാശിപ്പട്ടണം എന്നീ ചിത്രങ്ങളിലൊക്കെ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഹൃദയശുദ്ധിയുള്ളവയാണ്. ചിലതൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റുന്നവയുമാണ്. അക്ഷരത്തെറ്റിലെ പ്രകാശ് എന്ന വേഷം ഉദാഹരണം. അയാൾ വിവാഹബന്ധത്തിലെ വിശ്വസ്തതയിൽ വീഴ്ചകൾ പറ്റിയയാളാണ്. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണത്തിലെ കുമാറാകട്ടെ പ്രണയിനിയെ സ്വന്തമാക്കാൻ ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തുന്ന യുവാവാണ്. സാഫല്യത്തിൽ സ്നേഹസമ്പന്നനായ വളർത്തുപിതാവാണ്. മാധവ് രാമദാസിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മെഡിക്കൽ സർവൈവൽ ത്രില്ലറായ അപ്പോത്തിക്കരി ഓർത്തിരിക്കേണ്ടതും പ്രമേയ തീവ്രതയ്ക്കൊപ്പം സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ വിജയ് നമ്പ്യാർ എന്ന കഥാപാത്രം വഴി കൂടിയുമാണ്. ഒപ്പം ജയസൂര്യ മനോഹരമാക്കിയ സുബിൻ ജോസഫ് എന്ന വേഷവും. 2020 പുറത്തുവന്ന വരനെ ആവശ്യമുണ്ട് എന്ന അനൂപ് സത്യൻ ചിത്രത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രം, അദ്ദേഹത്തിന്റെ രണ്ടാം വരവിന് തുടക്കം കുറിച്ച ആ കഥാപാത്രം നാം ഈ അധ്യായത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തി പോകേണ്ടത് തന്നെയാണ്. ഉള്ളിലേറെ ആർദ്രത പുലർത്തിപ്പോരുന്ന, വെമ്പുന്ന മനസ്സുള്ള, തുറന്നു സംസാരിക്കാൻ വിങ്ങിപ്പൊട്ടുന്ന ഒരു സാധു മധ്യവയസ്കൻ മേജർ ഉണ്ണികൃഷ്ണൻ.
3: ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റ് അല്ലേ? മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും

0: ഒരു അർത്ഥവുമില്ല.
1: ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോകായിരുന്നു. ട്രാവൽ എ ലോട്ട്, ബട്ട് വൺസ് ഇൻ എ വൈൽ ട്രാവൽ ബാക്ക് ടു യുവർ റൂട്ട്സ്.
2: കൂടുതൽ വേഷങ്ങൾ ഏറെ മനോഹരമാക്കാൻ സുരേഷ് ഗോപിക്ക് ഇനിയും കഴിയട്ടെ. നന്ദി, നമസ്കാരം.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

0: അയ്യോ കൊട്ടിരുന്നാളൂടാ ചീവീട് പോലെ ജലത്തോണ്ട് നടന്ന ചെറുക്കന്.
1: അതിനുശേഷമാണ് പരമരപ്പ് തുടങ്ങിയത്.
0: ആ ഇപ്പൊ പ്രതിമ ഉണ്ടാക്കല്, ഒരിടത്ത് മണ്ണോർത്ത് നിൽക്കത്തില്ല. അതെങ്ങനാടി മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ഇവിടെ പുറത്ത് നിൽക്കാൻ പറ്റൂ.
1: ആ ഞാൻ പോണമേ.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ,
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക്

0: സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
1: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വിരശല്യം ഒഴിവാക്കാം, ആരോഗ്യം ഉറപ്പാക്കാം. ഒരാളുടെ ശരീരത്തിൽ കയറിക്കൂടി ശരീരത്തിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന ജീവികളാണ് വിരകൾ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ വിരകൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോഷണക്കുറവ് അനുഭവപ്പെടുകയും വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. വിരബാധ ഒരാളിൽ വിളർച്ച, ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരക്കുറവ്, വയറുവേദന, തലകറക്കം, ഛർദി, വയറിളക്കം എന്നിവയുണ്ടാക്കും. വിരബാധ എങ്ങനെ തടയാം? ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വീടിന് പുറത്തു പോകുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കും.